रेडियो सुनो 91.7 FM, 91.7 FM. कदर्स फेवरेट रेडियो स्टेशन.

0: വചനങ്ങളിലൂടെ.
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടിയെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ നല്ല സന്തോഷം നിറഞ്ഞ നല്ല ഐശ്വര്യമുള്ള ഒരു ദിവസം തന്നെ ഇന്നുണ്ടാവട്ടെ എന്ന് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം കേട്ടോ. ഇന്നിപ്പോ 1st October 1st ആണ്. 1st ദിവസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഐശ്വര്യമായിട്ട് തുടങ്ങണം. നമ്മളത് പണ്ട് മുതലേ കേട്ട് ശീലിച്ച കേട്ട് വളർന്ന നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് 1st എന്ന് പറയുമ്പോഴത്തേന് ആ ഇന്നതാ 1st കേട്ടോ, അപ്പം നന്നായിട്ട് തുടങ്ങിക്കോ, അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ അല്ല ഈ ഒരു മാസം മൊത്തം അങ്ങനെയായിരിക്കും. അതൊക്കെ ചില ചില നമ്മുടെ വിശ്വാസങ്ങളാണ്. ഇനിയിപ്പം നമ്മളായിട്ട് അത് തെറ്റിക്കാനായിട്ട് പോകണ്ട. ഇന്നലെ എന്തോ ആയിക്കോട്ടെ, ഇന്നലെ വരെയുള്ളതെല്ലാം നമ്മുടെ പാസ്റ്റാണ്. അത് ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. പകരം അവിടെ എന്തൊക്കെയായിരുന്നു നമ്മൾക്ക് തിരുത്തേണ്ട കാര്യങ്ങൾ, അത് തിരുത്തിയിട്ട് നമുക്ക് ഇന്ന് മുതൽ മുന്നോട്ട് പോകാം. അല്ലാതെ അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ആ പാസ്റ്റിൽ അങ്ങനെ നിൽക്കും. പകരം അവിടെ നിന്ന് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാ. പാസ്റ്റ് അവിടെ തന്നെ നിൽക്കട്ടെ, ആരും നമ്മുടെ കയ്യിലേക്ക് വലിച്ചു കൊണ്ടുവരണ്ട. അപ്പൊ ഇന്ന് നല്ല പുതിയ ദിവസമാണ്, അതുകൊണ്ട് തന്നെ പുതിയൊരു മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഓക്കെ, ഇത് റേഡിയോ സുനോ, സ്റ്റേ ട്യൂൻഡ്.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് പുതുതായിട്ട് തുടങ്ങുന്നത്? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ് കൂടെയുണ്ട് ഞാൻ ചച്ചു. അറിയാത്തൊരു കാര്യം, ചെയ്ത് പരിചയമില്ലാത്തൊരു കാര്യം, ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ തുടങ്ങേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജനിച്ച് വീണ അപ്പം തന്നെ നമുക്ക് എല്ലാത്തിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊന്നുമല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്. പല കാര്യങ്ങളും നമ്മളിങ്ങനെ കണ്ടും കേട്ടും അല്ലെങ്കിൽ പല ആളുകളോട് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പഠിച്ച് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില തെറ്റുകൾ വരുമായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോവാം. ഫസ്റ്റ് ചാൻസിൽ തന്നെ നമ്മളത് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമുക്കൊരു ഊർജം കിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. എനിവേ, നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങണമെങ്കിൽ ഇന്നിപ്പോൾ ഒരു ബെസ്റ്റ് ഡേ ആണ്, നമുക്കൊരു പുതിയ മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പുതിയ ഒരു കാര്യം നമുക്കിന്ന് തുടങ്ങിയാലോ? അങ്ങനെയാണെങ്കിൽ എന്തൊരു കാര്യമായിരിക്കും നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണത്? ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നതെങ്കിൽ എന്ത് കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും? കേൾക്കൂ, ഇത് റേഡിയോ സിനോ.

റേഡിയോ സുനോ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടിയിന്റെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്തായിരിക്കും ചെയ്യുക? പണ്ടൊക്കെ ആണെങ്കിൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ, നമ്മൾ ആരോടെങ്കിലൊക്കെ പോയി ചോദിക്കും. അപ്പോ അവർ നമുക്ക് പറഞ്ഞു തരുമല്ലോ. ചിലപ്പോൾ അവർക്ക് അതിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ തേടി പിടിച്ച് നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കും, അത് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വന്ന് അതെല്ലാം ചെയ്യാൻ തുടങ്ങണത്. ചിലപ്പോൾ അവരാരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ കേട്ട പരിചയത്തിലായിരിക്കും വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങണത്. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ബുക്സ് റെഫറൻസ് എടുക്കാനായിട്ടുള്ളൊരു സൗകര്യം വന്നു. അപ്പൊ നമ്മൾക്ക് ഈ ആൾക്കാർ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി ഈ കാര്യങ്ങൾക്ക് ഒരു ഓതന്റിസിറ്റി വരുമല്ലോ. കാരണം ഇതിനകത്ത് ഉള്ളതെല്ലാം ശരിയാണ്. അപ്പൊ അങ്ങനെയുള്ള ബുക്സ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഓക്കെ, നമുക്ക് വിശ്വസിച്ച് നമുക്ക് അതിൻ്റെ കൂടെ പോവാം. കുറേ നാൾ കൂടെ കഴിഞ്ഞപ്പോഴോ, ഇപ്പം നമ്മൾ പുതുതായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? ആരെങ്കിലും വിളിച്ച് ചോദിക്കുമോ? ബുക്സ് റെഫർ ചെയ്യുമോ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? റേഡിയോ സിനിമ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ഈ മോർണിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുണ്ട് ഞാൻ ചച്ചു. ഇന്നിപ്പോ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഇന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വലിയ പരിചയമില്ലാത്ത ഒരു കാര്യം, എങ്ങനെയായിരിക്കും നമ്മൾ അത് തുടങ്ങണത്? പറഞ്ഞു മുൻപാണെങ്കിൽ പലരോടും ചോദിക്കും, ബുക്സ് റെഫർ ചെയ്യും, ഇല്ലേ? ഇപ്പോഴാണെങ്കിൽ എന്താ ചെയ്യുക? അല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെയാണെങ്കിൽ ചിലപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുമായിരിക്കും. ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കാനും മടിയാണ്, ചാറ്റ് ജിപിടിയോട് ചോദിക്കുമായിരിക്കും, എന്താ ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോണോ, അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് മാറുകയാണ് ഓരോ ദിവസം കടിയും തോറും. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഇനിയും പല കാര്യങ്ങളും ചെയ്യാനുള്ളൊരു മടി കാണിക്കുന്നത്? അത് നല്ല തല്ലുകൊള്ളാത്ത പ്രശ്നം തന്നെയാണല്ലേ. നമുക്ക് ഇത്രയും അവസരങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നില്ല. അത് ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാനായിട്ട് പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാം. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, അതെല്ലാം തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. പുതിയൊരു മാസമാണ്, October 1st, വ്യാഴാഴ്ച ദിവസമാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു വർഷത്തിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്കിനി ഇത്ര ദിവസങ്ങൾ കൂടി ഈ വർഷമുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ നമ്മൾ 2026 ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഇതുവരെ നമുക്കത് തുടങ്ങാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് സമയമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് October 1st എന്ന് പറയുന്നത്. ഈ ഒരു മന്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് നമുക്ക് തുടക്കമിടാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു മന്ത് നമുക്ക് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാം. ഇനിയുള്ള ദിവസങ്ങൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ നമ്മൾ റീലൊക്കെ കാണാറില്ല, ഇനിയിപ്പോൾ ഇത്ര ദിവസം കൂടി ഉള്ളു, അപ്പം വേണമെങ്കിൽ ഒരു ചലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്ന പോലെ, താല്പര്യമുള്ള ആളുകൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾക്ക് തുടക്കമിടാനുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം കേട്ടോ, October 1st എന്ന് പറയുന്നത്. പിന്നെ വ്യാഴാഴ്ച ദിവസമാകുമ്പോൾ ഒരു ചെറിയ സന്തോഷം ഉള്ളിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഡേ ആയിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ എന്നുള്ള നല്ല ആശംസകൾ നൽകിക്കൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് നമ്മുടെ സവാരി ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന കാര്യം. എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പം ഒന്നുകിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ പഴയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ ആലോചിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നാളെ എന്താകും, അല്ലെങ്കിൽ ഭാവിയിൽ എന്താകും എന്നുള്ളതിനെ, ഈ രണ്ട് ചിന്തകളിലൂടെ ആയിരിക്കും നമ്മളുടെ മനസ്സ് കൂടുതൽ സമയം പോവുക. അപ്പം അത് കുറച്ച് സമയത്തേക്കൊന്നൊന്ന് മാറ്റി വെച്ചിട്ട്, പഴയ കാര്യവും വരാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുന്നതൊന്ന് മാറ്റി വെച്ചിട്ട് വർത്തമാനകാലത്തിൽ, അല്ലെങ്കിൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ നമ്മുടെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും കുറ്റപ്പെടുത്താതെ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിനെ ആസ്വദിക്കുന്ന ഒരു സിറ്റുവേഷനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇടയ്ക്ക് അത് ട്രൈ ചെയ്യാം. അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകാതെ പ്രസൻറ്റ് മൊമെൻറ്റിൽ എന്താണോ സംഭവിക്കുന്നത് ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക എന്നുള്ള ആ ഒരു തോട്ട് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ആ ഒരു കാര്യം കൂടി ഷെയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാൻ ദാ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ടിൽ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഹലോ ആശ, നെസ്റ്റോയുടെ ഫസ്റ്റ് 10/20/30 ആണ്, മറക്കല്ലേ.
3: അളിയ, ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
4: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിൽ ഓഫറോട് ഓഫർ അല്ലേ.
5: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600-ലധികം പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
6: Malabar Golden Diamonds Morning Safari
7: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
8: ഇൻ അസോസിയേഷൻ വിത്ത്
7: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa.
9: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

തുടക്കം സിനിമയിൽ ചിത്രചേച്ചി പാടിയ ആ ഒരു നല്ല പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. നേരെ നമ്മൾ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്കാണ് എത്താനായിട്ട് പോകുന്ന ഒരു ചെറിയ ചോദ്യം. അപ്പോ നമ്മുടെ ഇന്ന് ഞാൻ 2 ചോദ്യങ്ങൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ ഏത് ചോദിക്കും എന്നൊരു കൺഫ്യൂഷൻ എനിക്കില്ലാതില്ല. ഓക്കെ, അപ്പൊ ഏത് ചോദിക്കാം എന്നാണ് ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ചോദ്യങ്ങൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എളുപ്പമുള്ളത് ചോദിക്കാം അല്ലേ? ഓക്കെ, അതായിരിക്കും എനിക്കും എളുപ്പം, നമുക്കും എല്ലാവർക്കും എളുപ്പം. ഒരു സിമ്പിൾ ചോദ്യം തന്നെ ചോദിക്കാം. നമുക്കെല്ലാവർക്കും ഇന്ന് കോഫി ഡേ ആണ് കേട്ടോ, ഇന്റർനാഷണൽ കോഫി ഡേ ആണിന്ന്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ചിന്ന ചിന്ന ചോദ്യങ്ങളൊക്കെ നോക്കിപ്പോയ സമയത്ത് ഈസി ആയിട്ടൊരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ദ വേർഡ് കാപ്പുച്ചിനോ കംസ് ഫ്രം വിച്ച് ലാംഗ്വേജ്? ഏത് ലാംഗ്വേജിൽ നിന്നാണ് കാപ്പുച്ചിനോ എന്ന് പറയുന്ന ആ ഒരു വേർഡ് വന്നിട്ടുള്ളത്? എളുപ്പമാണ്, അത് നിങ്ങൾ ആലോചിക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടുമായിരിക്കാം. അപ്പോൾ വേഗം ഒന്ന് അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്. ദ വേർഡ് കാപ്പുച്ചിനോ കംസ് ഫ്രം വിച്ച് ലാംഗ്വേജ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ വേഗം തന്നെ ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് ഓൾ. സുനോ കേട്ടുകൊണ്ട് പോകുന്ന എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഒരു അടിപൊളി പാട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തത്തയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ സോബിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഇന്നലകളുടെ നിഴലുകളിൽ ജീവിക്കുന്നതിന് പകരം ഇന്നത്തെ പ്രകാശത്തിലും നാളത്തെ പ്രതീക്ഷയിലും ജീവിക്കുക. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു ബ്ലസ്ഡ് വീക്കെൻഡ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് സോബിൻ തോമസിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അജി ജേക്കബിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, മക്കളെ ഇനി ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ഞാനൊരു ചെറിയ വെക്കേഷനൊക്കെ എടുത്ത് നാട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ പോയിട്ട് തിരിച്ചു വന്നാൽ തിരിച്ചു വരുമല്ലോ, എന്താണ് അങ്ങനെ ഒരു ടോക്ക്. ഓക്കെ, തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടി മെസ്സേജ് അയക്കാമേ. ഒത്തിരി സ്നേഹത്തോടു കൂടി ടാറ്റാ എന്ന് പറഞ്ഞിട്ട് അജി ജേക്കബ് ഒരു കിടുക്കാച്ചി ഫോട്ടോയും കൂടെ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ എന്നാലും നാട്ടിലേക്ക് ചെറിയ വെക്കേഷനൊക്കെ എടുത്ത് നാട്ടിലേക്ക് പോയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഫാമിലിയൊക്കെ ഫാമിലിയുടെ അടുത്തൊക്കെ നമ്മളുടെ അന്വേഷണമൊക്കെ പറയുക. അപ്പം നമ്മളുടെ എല്ലാവരുടെയും ഫുൾ സ്കൂൾ ബസ് സ്റ്റോറീസിൻ്റെയും നമ്മളുടെ മോർണിംഗ് സവാരിയുടെയും ഒരു സ്പെഷ്യൽ സ്നേഹം അജി ജേക്കബിനും പറയുന്നു. കൂടെ തന്നെ റിയാസിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, റിയാസ് ഇങ്ങനെയാണ് മെസ്സേജ് അയക്കുന്നത്, നോട്ട് ബൈ ബ്ലഡ് ബട്ട് ബൈ ഹാർട്ട്, യു ആർ മൈ ഫേവറേറ്റ് സിസ് ഓൾവേസ്, ഹാപ്പി മോർണിംഗ്. എൻ്റെ അമ്മോ, അടിപൊളി. താങ്ക് യു റിയാസ്. റിയാസ് കൂർഗിൽ നിന്നാണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ കൂർഗിൽ നിന്നാണ് അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കുറച്ച് നാളുകളെ ആയിട്ടുള്ള ആളുടെ മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ട് അപ്പം ഇങ്ങനെ പറയുന്നത് കൂർഗിൽ നിന്നാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയായിരുന്നു. ആളുടെ മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ സംസാരത്തിലൂടെ മാത്രം നമ്മൾ ഏറ്റവും നല്ല സൗഹൃദങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടും എന്ന് പറയുന്നത് സത്യമാണല്ലേ റിയാസ്. അപ്പോൾ ഈ കുറച്ച് നാളുകൾ കൊണ്ട് നമ്മളുടെ ഒരു നല്ല സുഹൃത്തായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം വളരെ സ്നേഹം എല്ലാ മോർണിംഗിലും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതിനും എല്ലാ ദിവസവും നമ്മളുടെ കൂടെ കൂട്ടുകൂടുന്നതിനൊക്കെ ഉള്ളൊരു വലിയൊരു സന്തോഷം വളരെ സ്പെഷ്യലായിട്ട് റിയാസിന് പറയുന്നു കേട്ടോ. അമാൻ ഷജീർ മോർണിംഗ് മെസ്സേജ് അയക്കുന്നുണ്ട്. ജിസലിനും ജിയാനും ജോയിൻ ചെയ്യുന്നു, ഹാപ്പി വീക്കെൻഡ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ്. മണി മച്ചിങ്ങൽ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു. പിന്നെ അതുപോലെ നമ്മുടെ മസ്താൻ എത്തുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസാജി, ഒരു ബ്ലസ് ഡേ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. വി സ്റ്റാർട്ടഡ് അവർ ജേർണി വിത്ത് റേഡിയോ സുനോ മോർണിംഗ് മോട്ടിവേഷണൽ വേർഡ്സ് എന്ന് പറയുന്നുണ്ട്. താങ്ക്സ് ഫോർ ദ നൈസ് വേർഡ്സ് വിത്ത് ഗുഡ് വൈബ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മസ്താൻ. അതുപോലെ തന്നെ മുജീബ്, ഗുഡ് മോർണിംഗ് നീ എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിസ, ഒരു നല്ല ദിവസവും നല്ലൊരു വീക്കെൻഡും. പ്രഭു മാടമ്പിക്കാട്ടിലാണത്. ഹിസ മെഹറിൻ ആൻഡ് റയാൻ ജോയിൻ ചെയ്യുന്നു ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് സാജ നമ്മുടെ റോസ് ഫാമിലിയിൽ നിന്ന് ഓർവെൽ ആൻഡ് എവ്ലിൻ അവരുടെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓ, നാളെയാണ് റഷീദിൻ്റെ ബർത്ത്ഡേ അല്ലേ? നല്ല, അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് റഷീദ്. എനിക്കൊരു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വേണം. നാളെ ഹോളിഡേ ആയതുകൊണ്ട് മെസ്സേജ് അയക്കാൻ പറ്റില്ല. നാളെ ഹോളിഡേ ആയതുകൊണ്ട് എനിക്കും വായിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ആ ഒരു ബർത്ത്ഡേ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാം. നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന റഷീദ് ഇ കെ, റഷീദിൻ്റെ ബർത്ത്ഡേ ആണ്. റഷീദ് എല്ലാവർക്കും വിഷസ് പറയാറുണ്ട്, അവരുടെ സ്കൂളിലെയും അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ സ്പെഷ്യൽ വിഷസും വിശേഷങ്ങളൊക്കെ ആൾ അയക്കാറുണ്ട്. അപ്പം നാളെ റഷീദിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ.

രവിശങ്കർജി എല്ലാവർക്കും ഒരു ഗുഡ് വീക്കെൻഡ് വിഷ് ചെയ്യുന്നുണ്ട്. റിയാസിന്റെ അടുത്ത് ട്രൂ റിയാസ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്നും നമ്മളുടെ രഘുനന്ദനും ഋതുനന്ദയാണ് കറക്റ്റ് ആയിട്ട് തന്നെ അവർ അയക്കുന്നുണ്ട്. അബിജാനിക്സൺ മെസ്സേജ് ചെയ്യുന്നു. ഷബീറിന്റെ അക്കൗണ്ടിൽ നിന്നും ഷഹാൻ അസ്ര അൽഹാം അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അഹമ്മദ് ഷരീഫിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അങ്കിത് അർപ്പിത് റൈറ്റ് ആൻസർ അയക്കുന്നു. ഗുഡ് മോർണിംഗ് നിസോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുലൈമാൻജി എത്തുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ആൽവിൻ ജോയിൻ ചെയ്യുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ആൽവിൻ. ആൽവിനും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. അതുപോലെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഹൈ, ഗുഡ് മോർണിംഗ് ടു ഓൾ റേഡിയോസിനോ ലിസ്ണേഴ്സ്, എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർക്കും ആ ഒരു ഫാമിലിക്ക് നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം പറയുന്നു. ഹർഷിക നന്ദിക റൈറ്റ് ആൻസർ, ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ ദക്ഷക്കുട്ടി ഭവൻസിൽ നിന്നും ജോയിൻ ചെയ്യുന്നുണ്ട്. ദക്ഷക്കുട്ടിയും റൈറ്റ് ആയിട്ട് പറയുന്നു. അപ്പം വളരെ സിമ്പിളായൊരു ചോദ്യമാണ് ചോദിച്ചത്. ഇപ്പം കേട്ട് തുടങ്ങി പോകുന്നവർക്കും കുട്ടികൾക്കും റൈറ്റ് ആൻസർ അയക്കാം. ദ വേർഡ് ക്യാപ്പിച്ചിനോ കംസ് ഫ്രം വിച്ച് ലാംഗ്വേജ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ വേഗം ഉത്തരങ്ങൾ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക് ശരി ഉത്തരങ്ങൾ വരുന്ന ടൈമിൽ അടുത്ത പാട്ട് കേൾക്കുകയാണ്. ഇത് ഇഡി എന്ന് പറയുന്ന മൂവിയിലെ ഒരു നല്ല പാട്ടാണ് കേട്ടോ. കേൾക്കാൻ സുഖമുള്ള ഒരു പാട്ടാണ് ഇനി വരുന്നത്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: 91.7 FM,
1: Qatar's favorite radio station.
2: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
0: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
2: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
0: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: You're listening to
4: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop. Just

പാട്ട് ഇത്രയും പവർ ആണ്, അപ്പൊ മൂവി എന്തായിരിക്കും? ജയിലർ ടൂലെ ഒരു കിടുക്കാച്ചി പാട്ടാണ് കേട്ട് കഴിഞ്ഞാൽ അല്ലേ. സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. ചെറിയൊരു ഉറക്കമൊക്കെ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് കുറവാന്ന് ഫീൽ ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരു എനർജി കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. ഇസബെൽ സാവിയോ ഇവാന അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നീതി മോഹന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വലീന സനീഷിന്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ, ചിയേഴ്സ് ടു കോഫി ലവേഴ്സ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കോഫി ഡേ ആണ് കേട്ടോ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യവും ഉത്തരവും ഒക്കെ ഇങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ ദേവുവിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ദേവു മെസ്സേജ് ചെയ്യുന്നു, ഇവാൻ ദേവു, ദേവു ദേവു ദേവാനന്ദ് ആൻഡ് ദേവാനന്ദ് എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ ശ്യാംലാലിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അജിത് അൽഖോർ, അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, പൂക്കളിൽ ഇഷ്ടം റോസ, കാറ്റിലിഷ്ടം ബ്രീസ, കേൾക്കാൻ ഇഷ്ടം നിസ, വീക്കെൻഡ്സിൽ പ്രോഗ്രാം മിസ്സ. അയ്യോ, ഗുഡ് മോർണിംഗ് പ്രിയ നിസ ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ മെസ്സേജ് കേട്ടോ. സ്നേഹവും സന്തോഷവും നിറഞ്ഞ മനോഹരമായൊരു ദിവസം ആശംസിക്കുന്നു. ഓരോ നിമിഷവും പുഞ്ചിരിയാൽ നിറയട്ടെ. പ്രകൃതിയുടെ നന്മ പോലെ മനസ്സും കൂടുതൽ സുന്ദരമാകട്ടെ. എല്ലാ അൽഖോർ നിവാസികൾക്കും നല്ലൊരു വീക്കെൻഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഒരു പാട്ടാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനത് ട്രൈ ചെയ്യാം കേട്ടോ. അജിത് അൽഖോറാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളുടെ വലിയൊരു സ്നേഹം. സ്പെഷ്യലി പറയുന്നു, ഞാൻ ഇതുപോലെ ഒരു പിക്കപ്പ് ലൈൻ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആൾ എല്ലാ ദിവസവും അടിപൊളി പിക്കപ്പ് ലൈൻസ് ഒക്കെ ചെയ്തു വരുന്നുണ്ട്. ഞാനിതുവരെ അതിലേക്ക് ഇങ്ങനെ ശ്രമിച്ച് നോക്കിയിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഓക്കെ, എനിക്കെന്ന് നമ്മുടെ പിക്കപ്പ് ലൈൻ എന്താ പറയുക, പുലിയായിട്ട് നമുക്ക് അജിജീനെ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാധവും മാനവും ജോയിൻ ചെയ്യുന്നു. റൈറ്റ് ആൻസറാണ് കേട്ടോ. കൂടെ നെക്സ്റ്റ് വന്നിരിക്കുന്ന റൈറ്റ് ആൻസർ അയക്കുന്നത് ഏതൻ എവ്ലിൻ എസ്ഹാൻ ഫ്രം എം ഇ എസിൽ നിന്നാണ് അവരുടെ മെസ്സേജ് ഉള്ളത്. സെബാസ്റ്റ്യൻ പോളിന്റെ അക്കൗണ്ടിൽ നിന്നും ജൊഹാൻ ജോൺ പോൾ ജുവൽ അവർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ സുബിന്റെ അക്കൗണ്ടിൽ നിന്നും സ്റ്റീവ് സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ, ഓക്കെ, അവന്തിക്ക കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ആദം, ഈസ, സെജാൻ, അവർ എം ഇ എസ് സെക്സാൻ എം ഇ എസ് സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ ഐയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ഫസ്റ്റ് ഡേ ഓഫ് ഒക്ടോബർ, ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് ഫിറൂസ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്യുന്നുണ്ട്. റിതു ചന്ദ്ര എം ഇ എസിൽ നിന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. റിതുവും കറക്റ്റായിട്ട് തന്നെയാണ് നമുക്ക് ആൻസർ അയച്ചു വന്നിട്ടുള്ളത്. കൂടെ തന്നെ ഫിറൂസ് ഖാൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്, ആളൊരു പാട്ടും ചോദിക്കുന്നുണ്ട്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് ആൻഡ് വെരി ഹാപ്പി വീക്കെൻഡ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ആരവ് അനീഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ പ്രണവും പ്രാർത്ഥനയും ജോയിൻ ചെയ്യുന്നു. അവർ രണ്ടുപേരും നല്ലൊരു ഫോട്ടോയും കൂടെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി റൈറ്റ് ആൻസറാണ് അയക്കുന്നത് കേട്ടോ. കൂടെ തന്നെ ഗുഡ് മോർണിംഗ്, ലോങ് ടൈം നോ സീ, ഹൗ യു എന്ന് ചോദിച്ചിട്ട് നമ്മുടെ നൈക്കയും നിയാനും ആ ജോയിൻ ചെയ്യുന്നത്. നൈക്കയ്ക്കും നിയാനും ഫാമിലിക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഷഫ്ന അഷ്റഫിൻ്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് നിസ, വിഷിംഗ് മൈ ഡിയറസ്റ്റ് ജോ എ ബ്യൂട്ടിഫുൾ വീക്കെൻഡ് എഹെഡ് എന്ന് പറഞ്ഞിട്ടാണ് ഷഫ്ന അഷ്റഫിൻ്റെ മെസ്സേജ്. ഒരു പാട്ടും ആൾ ചോദിക്കുന്നു, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എന്ന് പറഞ്ഞിട്ട് രാവിലെ അലാം അടിച്ചു, നമ്മൾ അലാം ഓഫ് ചെയ്തു, അലാം വീണ്ടും അടിച്ചു, അവസാനം അലാം തോറ്റു. പക്ഷേ കേട്ടോ, രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു റുട്ടീനാണെങ്കിൽ എങ്ങനെ എഴുന്നേൽക്കുന്നു എന്നതാണ് നമ്മുടെ ഒരു മൂഡ്. ഇന്ന് രാവിലെ ഒരു തീരുമാനം എടുക്കാം, ഇന്ന് എന്ത് കിട്ടുമെന്നല്ല, ഇന്ന് ഞാൻ എന്ത് കൊടുക്കും, ഒരു സഹായം, ഒരു സ്നേഹം, ഒരു നല്ല പെരുമാറ്റം ചെറിയുന്നു എന്നതാണ് നമ്മുടെ ഒരു മൂഡ്. ഇന്ന് രാവിലെ ഒരു തീരുമാനം എടുക്കാം, ഇന്ന് എന്ത് കിട്ടുമെന്നല്ല, ഇന്ന് ഞാൻ എന്ത് കൊടുക്കും, ഒരു സഹായം, ഒരു സ്നേഹം, ഒരു നല്ല പെരുമാറ്റം.

മോർണിംഗ് ഒരു തണുത്ത മോർണിംഗ് നേരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ബെൻസന്റെ മെസ്സേജ്, ടീച്ചറിന്റെ വെരി ഗുഡ് മോർണിംഗ് ബെൻസൻ. കൂടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നല്ല ഫോട്ടോ ആണല്ലോ, ആഹാ അടിപൊളി, ഗുഡ് മോർണിംഗ്, ഒരു നൈസ് ഡേ വിഷ് ചെയ്തുകൊണ്ട് മീവൽ ജ്യോതം ഏത്തൽ. ഓക്കെ, എല്ലാവരുടെയും പേരുകൾ അടിപൊളിയാണ് കേട്ടോ. അവരുടെ കുഞ്ഞു വാവയുടെ കൂടെയുള്ള ഒരു ഒരു ക്യൂട്ട് ഫോട്ടോ, നല്ല രസമുണ്ട് കേട്ടോ ഫോട്ടോ. ഓക്കെ, നല്ലൊരു ഫോട്ടോ അവർ ഇത് അയച്ചു തന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു കേട്ടോ. ആസിഫിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ആസിഫ്. സനിൽകുമാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും വസുദേവും സയോരിയും ജോയിൻ ചെയ്യുന്നുണ്ട്, വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. ജസ്റ്റ് ചേച്ചിയുടെ സുപ്രഭാതം, തിരിച്ചും സുപ്രഭാതം ജസ്റ്റ് ചേച്ചിക്കും ഫാമിലിക്കും. നൌഫിൽ എല്ലാവർക്കും ഒരു നൈസ് വീക്കെൻഡ് വിഷ് ചെയ്യുന്നുണ്ട്, കെ എം നൌഫിലാണ് മെസ്സേജ് ചെയ്യുന്നത്. അസ്പാക്കിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഫൈസൽ യോയോ പറയുന്നത് പെങ്ങളുടെ മകൻ്റെ മകൾ ഐമി, ഐമിയുടെ ബർത്ത്ഡേ ആണല്ലേ. ഓക്കെ, ഐമിക്ക് ഒരു ഈ വലിയ മാമൻ്റെ ഒരു 1000 പിറന്നാൾ ആശംസകൾ എന്ന് പറയുന്നു. ഐമിക്കുട്ടിയുടെ നല്ലൊരു ഫോട്ടോ, നല്ലൊരു ക്യൂട്ട് ക്യൂട്ട് ഫോട്ടോ കൂടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഐമിക്കുട്ടിക്ക് നമ്മളുടെയും സ്നേഹത്തോടു കൂടി

കൂടെ തന്നെ ആബിദിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സുപ്രഭാതം ഓൾ ആൻഡ് വീക്കെൻഡ് എന്നുകൂടി പറഞ്ഞിട്ടാണ് ആബിദ് മെസ്സേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിജീഷിന്റെ അക്കൗണ്ടിൽ നിന്നും രാംദീവും സ്വാസ്തികയാണ്. അവർ ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഐഷക്കുട്ടി റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് തന്നെയാണ് അയക്കുന്നത്. അമീൻ അമാൻ എം ഇ എസ് സ്കൂളിൽ നിന്നും അവരുടെ മോർണിംഗ് മെസ്സേജും കിട്ടുന്നു. മന്നക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഒക്ടോബർ 2nd ബർത്ത്ഡേ ആഘോഷിക്കുന്ന എബ്രഹാം കെ ജോസഫ് സജു ചൈന, ഹാപ്പി ബർത്ത്ഡേ ബൈ അജു വെട്ടിയാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന നമ്മ എബ്രഹാം കെ ജോസഫ്, അദ്ദേഹത്തിന് വളരെ വളരെ സ്നേഹത്തോടുകൂടി, വളരെ സ്നേഹം നിറഞ്ഞ, വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മളും വിഷയം

കൂടെ തന്നെ മോന്റെ ബർത്ത്ഡേ ആണ്, ഒമൈസ് എന്നാണ് മോന്റെ പേര്. അപ്പൊ മോന് ആശംസകൾ കൊടുക്കണം. ഹീസ് ടേണിംഗ് 4 എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഒമൈസിനും നമ്മളുടെ സ്നേഹത്തോടു കൂടിയുള്ളൊരു ഹാപ്പി ബർത്ത്ഡേ.

താഹിറിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിച്ചുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് താഹിറിന് കൂടി നമ്മൾ പറയുകയാണ്. അജു വെട്ടിയാർ, എബ്രഹാം ജോസഫ്, അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നാളത്തേക്ക് മുൻപ് തന്നെ സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് എബ്രഹാം കെ ജോസഫ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളുടെ വകയായിട്ടും ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിന്റെ വകയായിട്ടുമുള്ള സ്നേഹം നിറഞ്ഞ വളരെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് സ്പെഷ്യൽ വിഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്, ഞങ്ങൾ സ്കൊളാർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണിത്? അഫ്സലിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഹാദി ഹംദ അഹാൻ അവരാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അവർക്കും നല്ലൊരു മോർണിംഗ്, അതാണ് നല്ല ഡേ നമ്മൾ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സ്കോളർ സ്കൂളിൽ എക്സാം എഴുതുന്ന ആരൊക്കെയാണ് ജസ്നീൻ, ദേവു, ദേവുവിനെ ഉണ്ണീന്ന് വിളിക്കും, അയത്, ഖദീജ, ഇവർക്ക് ആശംസകൾ കൊടുക്കുമെന്ന് ചോദിക്കുന്നു. ഓ തീർച്ചയായിട്ടും അവർക്കും ആശംസകൾ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. ഗുഡ് മോർണിംഗ് നിസ്സാന്ന് പറഞ്ഞിട്ട് അൻസൽ ഹബീബ് ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും വളരെ വളരെ വളരെ സ്പെഷ്യലായിട്ട് ഉത്തരങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അധികം ഒന്നും ആലോചിച്ച് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, കാരണം ഇന്ന് കോഫി ഡേ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചോദ്യം ചോദിച്ചത്. ക്യാപിഷിനോ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഏത് ലാംഗ്വേജിൽ നിന്ന് വന്നതാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ വളരെ സിമ്പിളായ ചോദ്യം. കുട്ടികളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഉത്തരം അയച്ചു തന്നു. ഇറ്റാലിയൻ ലാംഗ്വേജിൽ നിന്നാണ് അത് വന്നത് എന്നുള്ള, ഇറ്റാലിയൻ ആണ് എന്നുള്ള ആ ഒരു റൈറ്റ് ആൻസർ എല്ലാവരും അയച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഫി ഡേയുടെ ആ ഒരു സ്പെഷ്യൽ വിഷസ് കൂടി കോഫി ലവേഴ്സിന് അറിയിക്കുന്നു കേട്ടോ. എത്ര കോഫി ലവേഴ്സ് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ചായ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും, അതേപോലെ തന്നെയാണ് കോഫി ഇഷ്ടപ്പെടുന്ന ആളുകളും അല്ലേ. കോഫി ലവേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചില കോഫി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ ഷെയർ ചെയ്യാം. അപ്പോൾ കോഫി ലവേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അയക്കാവുന്നതാണ്. ആരാധ്യ

0: ജോയിൻ ചെയ്യുന്നുണ്ട് ആരാധ്യ അഭിലാഷ്. ഐഡിയൽ സ്കൂളിൽ നിന്നാണ് ആരാധ്യ കുട്ടിയുടെ മെസ്സേജ്. ഇതാ ഇപ്പം അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരാധ്യയ്ക്കും ഫാമിലിക്കും നല്ലൊരു ഡേയും നല്ലൊരു സ്പെഷ്യൽ മോർണിംഗും ഒക്കെ നമ്മൾ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ നേരെ അടുത്ത പാട്ടിലേക്ക് പോയാലോ. പാട്ടല്ല കേട്ടോ, ഒരു ചെറിയ ബ്രേക്കിലേക്കാണ് നമ്മൾ ഇപ്പം എത്താനായിട്ട് പോകുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അരികിലേക്ക് പാട്ടുകൾ വരുന്നതായിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അയക്കാവുന്നതാണ് കേട്ടോ. ഉമേഷ് പറയുന്നത് ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഉമേഷ് മെസ്സേജ് അയക്കുന്നു. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, സുഖാണോ, ചായ കുടിച്ചു, ഹാപ്പി കോഫി ഡേ എന്ന് പറയുന്നു. സലീം മൂക്കുതലയാണ് പറയുന്നത് ഞാൻ കോഫി ലവറാണ് എന്ന് പറഞ്ഞിട്ട് കാർത്തികേയൻ്റെ മെസ്സേജ് ഉണ്ട്, ഹെവ്നിക്കിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ രാകേഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും പ്രണവ് ജോയിൻ ചെയ്യുന്നുണ്ട്. പ്രണവിനും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് എല്ലാവരുടെയും മെസ്സേജുകളിലേക്കും പേരുകളിലേക്കും ഒക്കെ എനിക്ക് എത്താൻ പറ്റി എന്നുള്ള വിശ്വാസത്തോടുകൂടി. ഓക്കെ, നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, പ്ലീസ് സേ ഒരു അടിപൊളി ഹായ് ടു അനുരാജ്, റേസൽ, ഹംറാസ്, അഷ്റഫ് ഫ്രം വിഷൻ ഫുഡ് ട്രേഡിംഗ്. ഒരു അടിപൊളി സോങ് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഗോയിങ് ടു ഭവൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേര കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. സേര ഡെറുകാണ്. ഐ ലവ് റേഡിയോ സുനോ, ഹാപ്പി വീക്കെൻഡ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രണവിൻ്റെ മെസ്സേജിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിഷാദ് നിസുവിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഷിജു ചെറുവത്തൂർ മെസ്സേജ് ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് ഫ്രം ജോഷുവ, ജുവൽ, ജൊഹാൻ, ജെറമി, ജോക്കിം. അടിപൊളി, എല്ലാവരുടെയും പേരുകൾ തകർപ്പനായിട്ടുണ്ട് കേട്ടോ. കിടിലങ്കിട പേരുകളാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടിയുണ്ട്. അഫ്സിദ് അബൂബക്കറുടെ അക്കൗണ്ടിൽ നിന്നും അന്നും ഇൽഹാം രണ്ടുപേരുടെയും മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് നിഷാദ് നിസു ഒരു നല്ല മോർണിംഗ് കോട്ടയ്ക്ക് അയക്കുന്നുണ്ട്. അജീഷ് വയലിൽ പറയുന്നത് ഹാവ് എ ഗ്രേറ്റ് ഡേ ബൈ അവാനിയ ആൻഡ് അർണവ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നിസ, ഇന്ന് എൻ്റെ വൈഫ് സൗമ്യയുടെ ബർത്ത്ഡേ ആണ്, സൗമ്യയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമോ, ശ്രീകാന്ത് പി ആർ ആണ് മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ശ്രീകാന്തിൻ്റെ വൈഫ് സൗമ്യയ്ക്ക് വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ അനീസ് ഷമീർ നൈസാം അവരുടെ മെസ്സേജുകൾ കൂടി കിട്ടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, പ്ലീസ് വിഷ് ടു സുമയ്യ എബ്രഹാം, സൗമ്യ എബ്രഹാം, ടുഡേ ഈസ് ഹെർ ബർത്ത്ഡേ, താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ലിജിയാണ് മെസ്സേജ് ചെയ്യുന്നത്. സൗമ്യ എബ്രഹാമിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ സൗമ്യയ്ക്ക് ഒരു സ്പെഷ്യൽ വിഷസ് ലിജിയാണ് വിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹായ് ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ലിയ സജിത് ഫ്രം ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്നുകൂടി പറയുന്നു. ജിനോൻ്റെ അക്കൗണ്ടിൽ നിന്ന് നതാനിയൽ മാത്യു ജിനോ ജോയിൻ ചെയ്യുന്നു. ഹാപ്പി വീക്കെൻഡ് പറഞ്ഞിട്ട് തനിഷ്ക് ഭവൻ സ്കൂളിൽ നിന്നാണ് തനിഷ്ക് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും സന്തോഷമുള്ള മെസ്സേജുകളിൽ നിന്നും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന, ഒക്ടോബർ 1st ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള സ്പെഷ്യൽ ആശംസകൾ കൂടി കൊടുക്കുന്നു. നെക്സ്റ്റ്, പ്ലീസ് വിഷ് ടു സനൂഷ ടീച്ചർ എന്നുകൂടി പറഞ്ഞിട്ട് വിജി, സനൂഷ ടീച്ചർ വിജി ഇവർക്കും വിഷസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവർക്കും വിഷസ് പറയുന്നു. അബിൻ തോമസ് ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. ഹെബിൻ എത്തിയിട്ടുണ്ട്. ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്, വിഷിംഗ് ഓളെ എല്ലാവർക്കും ഒരു നല്ല അഡ്വാൻസ് ആയിട്ടുള്ള ഗാന്ധി ജയന്തി വിഷസ് കൂടി അഡ്വാൻസ് ആയിട്ട് പറയുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ഞാനത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഹെബിനെ സെറ്റാണ്, റെഡിയാണ്, ഉടൻ വരും. ഓക്കെ, അപ്പോൾ എന്നാലും ഇപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക് നമ്മൾ പോവാണേ.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Gaana. ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിട്ടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: 15 പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-561-23.
1: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി, ബ്രോട്ട് ടു യു ബൈ
3: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം
4: ഇൻ അസോസിയേഷൻ വിത്ത്
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
5: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Hi, I'm Joju George.
2: You're listening to Radio Suno.
1: Kapparle favorite radio station, Radio Suno. Keta keta kutura.
2: You're listening to...
3: Morning Safari.
2: Morning Safari.
3: Morning Safari.
4: Only on Radio Suno.

0: is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station. ൾ പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഹായ്, നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ,
1: ദിഗംബരൻ.
4: തിരനുറയും ചുരുൾ മുടി.
1: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. കുറച്ചധികം പേരുടെ മെസ്സേജുകളിലേക്ക് കൂടി വരാനായിട്ടുണ്ട്. ആരാധന രാകേഷിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഗുഡ് മോർണിംഗ്. എൻ്റെ ഹസ്ബൻഡ്, ആളുടെ ഹസ്ബൻഡ് വലിയൊരു കോഫി ലവർ ആണെന്ന് പറയുന്നു, പക്ഷെ ആളൊരു ടീ ലവർ കൂടിയാണ്. Wishing everyone a beautiful day and a happy coffee day ennu kodi parayunu. Innu international coffee day aanu ṭo, appo adu kondu njan ingane choikkanu coffee lovers aarekku nammal ippo kettu pogunnund ennulladu kodi nammal ingane chodichu varuna samayamayirunnu. Aaradhana Rakesh aanu aadhyam message cheyidathu. Anoop Chiriyan ellarkkum nalloru morning specially wish cheyunu. Ellarkkum oru wonderful weekend, oru wonderful October okke thane wish cheyidukondaanu Anoop Chiriyan message cheyidathu. Birla schoolil padikkuna അക്കു ഫഴ അബ്ദുവിന് ഒരു അലീൻ്റെ ഒരു ബിഗ് ഹായ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അലി തമി ഫ്രം സ്കോളേഴ്സ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ നമ്മുടെ ഷിജു, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. കൂടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സലീം മുഹമ്മദ് ആണ്. എല്ലാവർക്കും ഒരു സൂപ്പർ വീക്കെൻഡ് ആശംസിക്കുന്നു. PS4 പ്രണയിച്ച ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് കോളിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഒരു നല്ല വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഷിനാദ്, വേണു, ആസിഫ് ആൻഡ് അശ്വതിയുടെ സ്പെഷ്യൽ മെസ്സേജ് ആണ് എത്തിയിട്ടുള്ളത്.

ബിഗ് ബി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ഗുഡ് മോർണിംഗ് പറയുന്ന ഒരു വണ്ടർഫുൾ വീക്കെൻഡും എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. ടു ഓൾ മൈ ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബി ജോയിൻ ചെയ്യുന്നത്. കൂടെ തന്നെ ഹെബിൻ്റെ മെസ്സേജ്, ഓ ഹെബിൻ്റെ ഒരു സ്റ്റാർട്ട് ഡേ വിത്ത് കോഫി, ഓക്കെ കോഫി ലവർ ആണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ ഹെബിൻ കുറച്ച് മുമ്പ് ഹെബിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടതിൻ്റെ സന്തോഷം കൂടി അയക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ പ്ലേയിങ് ഇറ്റ് സോങ്, എന്താ ഒരു ഫീൽ എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു, അടിപൊളി. കൂടെ തന്നെ ജയ്ശങ്കർ, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. മിഷൽ എൽസ ജിനോ പൊദാർ പേൾ സ്കൂളിലാണ്, അപ്പോൾ ഹാപ്പി ഇൻ്റർനാഷണൽ കോഫി ഡേ വിഷസ് കൂടി പറഞ്ഞിട്ടാണ് ജിനോ മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഇൻ്റർനാഷണൽ കോഫി ഡേ ആണ്, കോഫി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് കട്ടൻ കാപ്പി, എനിക്കൊന്ന് കോട്ടയം ആ ഒരു ഏരിയയിലുള്ള ആളുകൾക്ക്, കോട്ടയം ഇടുക്കി ഏരിയയിലുള്ള ആളുകൾക്ക് കട്ടൻ കാപ്പിയോടൊരു പ്രത്യേക, കട്ടൻ കാപ്പി എന്ന് പറയും അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ കടുംകാപ്പി എന്നും പറയാറുണ്ട്. കടുംകാപ്പി ലവേഴ്സ് ആരെങ്കിലും നമ്മളെ ഇപ്പോൾ കേട്ടു പോകുന്നുണ്ട്, കട്ടൻകാപ്പി അല്ലെങ്കിൽ കടുംകാപ്പി ലവേഴ്സ് കേട്ടു പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം പങ്കുവെക്കാം. അതുപോലെ തന്നെ ഈ കാപ്പി ചെടിയുണ്ടല്ലോ, കാപ്പി ചെടി പൂക്കുന്ന സമയത്ത് ഒരു ഭയങ്കര മണമാണ് എനിക്കൊന്ന്. അതും ഈ ഒരു കോട്ടയം ഇടുക്കി ഏരിയയിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി കണക്റ്റ് ആകുന്ന ഒരു സംഗതിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യൽ വിശേഷങ്ങൾ, കോഫി റിലേറ്റഡ് ഇഷ്ടങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. ബിനുവിൻ്റെ മെസ്സേജ് ഉണ്ട്, ഡോട്ടർ ഇന്ന് ജോയിൻ ചെയ്യുകയാണ്. ഓ അടിപൊളി അടിപൊളി, മോള് നേരത്തെ തന്നെ നമ്മൾ മോൾക്ക് സ്പെഷ്യൽ വിഷസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി ബി എസ് ഇ കഥ ടോപ്പർ ആയിരുന്നു മോള്, ശ്രുതി ലക്ഷ്മി എന്നായിരുന്നു ബിനുവിൻ്റെ മോളുടെ പേര്. അപ്പം മോൾക്ക് അന്ന് നമ്മൾ വലിയ വലിയ ആശംസകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മോൾ നെക്സ്റ്റ് ഒരു ഫേസിലേക്ക് കൂടി കടക്കുകയാണ്. അപ്പം മോൾക്ക് നമ്മളുടെ എല്ലാവരുടെയും വളരെ സ്നേഹത്തോടു കൂടിയുള്ള സ്പെഷ്യൽ വിഷസ് വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കുന്നു. ഇനിയും ഇനിയും ഒരുപാട് ഹൈറ്റ്സിലേക്ക് മോൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. എബിൻ തോമസ് പറയുന്നത് ഉണ്ട് ഉണ്ട് ഉണ്ട്, ഓക്കെ കടുംകാപ്പി അല്ലെങ്കിൽ കാപ്പി ലവേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച സമയത്താണ് അബിൻ്റെ മെസ്സേജ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് എഫ് ഐ എസ് ഫാമിലിയുടെ വിഷസ് ആയിരുന്നു കോളിന് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത്, ഓ കട്ടൻകാപ്പിയുടെ വീഡിയോ എനിക്ക് അയച്ചിരിക്കില്ല. കട്ടൻകാപ്പിയും പിന്നെന്താണെന്ന് അറിയാമോ, ഞങ്ങളുടെ അവിടെ ഇതിന് കുമ്പിളപ്പം എന്ന് പറയും. വേറെ സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതായത് ഇലയിൽ ചുരുട്ടി സെറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ കുമ്പിളപ്പം, അതും കട്ടൻകാപ്പി. ഓ ഇതൊരു വേറെ ലെവൽ കോമ്പിനേഷനാണ്, ഒരു ലെവൽ എന്താ പറയുക, ഭയങ്കര ഫേവറേറ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇത്. റിങ്കുവാണ് ആ ഒരു വീഡിയോ ഇപ്പം അയച്ചതെന്ന് നമ്മൾക്ക് ആ ഒരു ഒരു ഒരു കൊതിപ്പിക്കൽ തന്നിട്ടുള്ളത്. റിങ്കു ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ എനിവേ, അജീഷ് ഫൈലി പറയുന്ന എന്നാലൊരു പാട്ടായിക്കോട്ടെ, അത് മനസ്സിലുണ്ട്, അതൊരു സൈഡിലുണ്ട് അജേഷേ, അതാണല്ലോ ഇതിൻ്റെയൊക്കെ പിന്നിലെ ഒരു ഒരു ഒരു ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ എന്നാലും ഇന്ന് ഇൻ്റർനാഷണൽ കോഫി ഡേ ആണ്, അപ്പോൾ എല്ലാ കോഫി ലവേഴ്സിനും സ്പെഷ്യലി വിഷസ് പറയുന്നു. കടുംകാപ്പി ആണെങ്കിലും കട്ടൻകാപ്പി ആണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഇനിതാ പ്ലേ ചെയ്യുന്നത്. കേൾക്കുന്നത് കടുംകാപ്പി എന്ന് പറയുന്ന ആ ഒരു ആൽബത്തിലെ പാട്ടാണ്, നിഖിൽ ചന്ദ്രൻ്റെ പാട്ടാണിത്. പറയാതെ പറയുന്ന എന്ന് പറയുന്നൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്, ആ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. വയനാട്ടിലുമുണ്ട് വയനാടൻ കോഫി, ആ വയനാടൻ കാപ്പി അല്ലേ, ചെറുപ്പം മുതൽ കണ്ടു വളർന്നതാണ് വയനാടൻ കാപ്പി, സൂപ്പറാണ് എന്നുകൂടി പറഞ്ഞിട്ട് റെജി വയനാടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ കാപ്പി ലവേഴ്സ്, കോഫി ലവേഴ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പാട്ട് കൂടി കേട്ടിട്ട് ഒരു കോഫി കൂടി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേ സൂപ്പർ ഡ്യൂപ്പറായിട്ട് മാറും കേട്ടോ. അപ്പോൾ കേൾക്കാം കടുംകാപ്പി സോങ് മോർണിംഗ് സവാരിയിൽ. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. ഒരു കടുംകാപ്പി ലവറായി ഞാൻ സ്പെഷ്യലി എല്ലാ കോഫി ലവേഴ്സിനും വേണ്ടിയിട്ട് ഇതാ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി,
0: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop
4: just feel like you're home
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. കാപ്പിയെ കുറിച്ച് പറയുമ്പോൾ പാവം നമ്മൾ ചായ കുടിക്കുന്നവരെ മറന്നു പോകരുതല്ലോ. അതുകൊണ്ട് ഏറെ നമ്മുടെ സിത്താരയുടെ പാട്ട് കൂടി ഒന്ന് പ്ലേ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് അജീഷ്. കൂടെ തന്നെ സുപ്രഭാത ആശംസകൾ MRND എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. തിരിച്ചും സുപ്രഭാത ആശംസകൾ. ജിനു മെസ്സേജ് ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് നിസ, ഒക്ടോബർ 2nd ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്വന്തം റിയോണയ്ക്ക് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം ഫ്രം മോളാൻറ്റി സാജനങ്കിൽ കുക്കുടു തക്കുടു ലച്ചു. എല്ലാവരും ചേർന്നിട്ടാണ് നാളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന റിയോണയ്ക്ക് വിഷസ് കൊടുക്കുന്നത്. അപ്പം നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ.
6: This

അങ്ങനെ ഇന്ന് കോഫി ചായ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ടൈമില് ഗൂഗിളിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് യഷ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് യഷ്ടിയുടെ ഒരു മെസ്സേജും ഇവിടെ കിട്ടി നിൽക്കുന്ന സമയമാണ് കേട്ടോ. എന്തായാലും ഇന്ന് ക്രിക്കറ്റ് പ്രേമികൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്, കാരണം ഇന്നൊരു മാച്ചുള്ള ദിവസമാണ്. ഇന്ത്യ ശ്രീലങ്ക മാച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഏഷ്യൻ ഗെയിംസിലെ മത്സരമാണ്. അപ്പം എന്തായാലും നമ്മൾ ടോസ് നോക്കുന്ന സമയത്ത് ശ്രീലങ്ക ബോൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഒരു ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഇന്ത്യ ശ്രീലങ്ക മാച്ച് ടോസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ അപ്ഡേറ്റുകൾ നൽകുന്നതായിരിക്കും. എന്നുകൂടി ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് നിസ പോയി ഒരു കോഫി കുടിക്കാം. ഹാ ഓക്കെ, ഫിറോസാണ് തീർച്ചയായിട്ടും. കോഫി കുടിക്കാതെ ഒരു ദിവസം ഇല്ല ഫിറോസെ. കോഫിയാണ് നമ്മുടെ എന്താ പറയുക, ഒരു ജീവൻ എന്ന് പറയുന്നത്, ഓരോ ദിവസത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് കോഫിയാണ്. ഓക്കെ, അപ്പോൾ എന്നാൽ ഇന്ന് ഇൻ്റർനാഷണൽ കോഫി ഡേ ആണ്. ആ ഒരു വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിലാണ് എല്ലാവരുടെയും മെസ്സേജുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ചില അപ്�േറ്റുകളിലേക്കും, ഒപ്പം തന്നെ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു അപ്ഡേറ്റുകളിലേക്ക് കൂടി ഇന്ന് വരാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ മാച്ച് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു, പക്ഷേ അന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അന്ന് കാര്യമായിട്ട് അതിലേക്കൊന്നും എത്താൻ മത്സരം തന്നെ അന്ന് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം നടക്കുന്ന മാച്ചാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി നമ്മൾ വെയിറ്റിംഗ് ആണ് എന്നാണ് പറയേണ്ടത്. ഇന്ത്യ ശ്രീലങ്ക മാച്ചാണ്. അപ്പോൾ എന്തായാലും മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ആ ഒരു അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിഡിലൻ പാട്ടിലേക്ക്, കോക്ടെയിൽ മൂവിയിലെ പാട്ട്. സമയം 7 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആണ്, 28 മിനിറ്റ് ആയിട്ടുണ്ട്. ജനിസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രിയാമണിയാണ്.
2: You are listening to Radio Sonora.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop.

രാക്ഷസ രാജാവിലെ ഒരു കിടിലൻ പാട്ടങ്ങടെ കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ട്. ആൻസൽ പറയുന്നത് കട്ടൻ കാപ്പിയിൽ പനഞ്ചക്കര ഇട്ട് ഉണ്ടാക്കി കുടിക്കണം, കിടിലമാണ് എന്ന് പറഞ്ഞിട്ട് ആളുടെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ഇമാനുവൽ മെസ്സേജ് അയക്കുന്നു. ഞാനൊരു കട്ടൻ ചായ ഫാനാണ്. കടുംകാപ്പി സോങ് കേട്ട സമയത്ത് നമ്മുടെ ഇവാൻ, അദ്ദേഹത്തെ വുഖുമനോവിഷ്, അദ്ദേഹത്തെ ആശാൻ, ഇവാൻ ആശാനെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹം ഖത്തർ മഞ്ഞപ്പടയിൽ ഒരു മെമ്പർ കൂടിയാണ് എന്ന് കൂടി പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. സന്ദീപിൻ്റെ മെസ്സേജ്, വേൾഡ് കോഫി ഡേ വിഷസ് ദമാം സന്ദീപ് അർഫാദ് മൂർത്തി എല്ലാവർക്കും വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സന്ദീപിൻ്റെ മെസ്സേജ്, വേൾഡ് കോഫി ഡേ വിഷസ് ദമാം സന്ദീപ് അർഫാദ് മൂർത്തി എല്ലാവർക്കും വിഷ് ചെയ്യുന്നു.

എന്ന് പറയുന്നത് ഇന്ത്യ ശ്രീലങ്ക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെടാന്ന് സ്കോർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ, ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് സ്കോർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കോ. പക്ഷെ ഒരു വിക്കറ്റ് പോയല്ലോ. ഓക്കെ, നമ്മുടെ സൂര്യവൻഷിയും അഭിഷേക് ശർമ്മയായിരുന്നു ഓപ്പണിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ സ്പീഡിൽ സ്കോർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ നമ്മുടെ അഭിഷേക് ശർമ്മ പോയിരിക്കുന്നു. ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ഇപ്പോൾ 17 റൺസ് എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. ഏഷ്യൻ ഗെയിംസിലെ മത്സരമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ സെമിയിൽ ശ്രീലങ്കയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടോസ് നേടി ശ്രീലങ്ക ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. വൈഭവ് സൂര്യവംശിയും നമ്മുടെ സഞ്ജു സാംസണും ഒക്കെ ആദ്യത്തെ 11 പേരിലുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഇന്ത്യ ഇതുവരെ നമുക്കൊരു മാച്ച് വിളിക്ക് പോലും ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങാതെ തന്നെ നമുക്ക് സെമിയിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇന്നത്തെ ടീം എന്ന് പറയുന്നത് വൈഭവ്, അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, ശിവം ദുബെ, അക്ഷർ പട്ടേൽ, വാഷിങ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ജസ്പ്രീത് ബുംറ. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഒരു ടീമിനെയാണ് ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിൽ ഒരു കരുത്തുറ്റ ടീം തന്നെയാണ് ഇപ്പോൾ കളത്തിൽ ഇതാ ഇങ്ങനെ നിറഞ്ഞ് മാച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 18 റൺസിൽ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂര്യവംശിയും അതോടൊപ്പം തന്നെ സഞ്ജു സാംസണുമാണ് ഇപ്പം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്കോർ എവിടേക്ക് എത്തി നിൽക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അരികിലേക്ക് അപ്ഡേറ്റുകൾ നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു പാട്ടിലേക്ക് കൂടി പോവുകയാണ്. ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന സിനിമയിലെ അനിരുദ്ധ് സോങ് ആണ് നമ്മളിനി കേൾക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ എന്തായാലും സ്കോറ് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ്, 18 റൺസിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ മാച്ചിനെ കുറിച്ച് കൂടി ഒന്ന് പറയുകയാണെങ്കിൽ ഇന്നലെ ഗില്ല് അതിഗംഭീരമായിട്ടുള്ളൊരു ഒരു റെക്കോർഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള രണ്ടാം ഏകദിനത്തിലെ ഇരട്ട സെഞ്ചുറി ഗില്ല് നേടിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഏകദിനത്തിൽ ഒന്നിലധികം ഇരട്ട സെഞ്ചുറി നേടുന്ന താരമായിട്ട് ഗില്ല് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് കൂടി ഗില്ല് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷം കൂടി ഷെയർ ചെയ്യുന്നു. എന്തായാലും 18-1 അല്ലെങ്കിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 18 റൺസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ത്യ ശ്രീലങ്ക മത്സരം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും ഞാൻ അതിനനുസരിച്ച് അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അരികിലേക്ക് ഒരു മാച്ചിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ ഇന്ന് നൽകുന്നതായിരിക്കും. 20 റൺസിന് ഒരു വിക്കറ്റ് എന്നുള്ള രീതിയിൽ അതാ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. സഞ്ജു അടിച്ച് തകർക്കട്ടെ, സൂര്യവൻഷി അടിച്ച് ഒരു സൂപ്പർ സ്കോറിലേക്ക് നമ്മൾ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സൂപ്പർ സോങ്ങിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന സിനിമയിലെ ധീമ സോങ്.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി.
1: ഹലോ ആശ, നെസ്റ്റോയുടെ ഫസ്റ്റ് 10/20/30 ആണ്, മറക്കല്ലേ.
2: അളിയ, ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
3: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിൽ ഓഫറോട് ഓഫർ അല്ലേ.
4: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600-ലധികം പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, അൽ ഗറാഫ.
5: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
6: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
5: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
7: ഒക്ടോബർ 2 UNCC ആൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
5: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
8: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി,
9: ഓൺലി ഓൺ റേഡിയോ സുനോ

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

0: സുനു അപ്ഡേറ്റ്സ്. സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. മിനിസ്ട്രി ഓഫ് മുനിസിപ്പാലിറ്റി 6th റീസൈക്ലിംഗ് ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ 2026 പ്രഖ്യാപിച്ചു. ഒക്ടോബർ 6-7 തീയതികളിലായിരിക്കും റീസൈക്ലിംഗ് ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ നടക്കുക. ഹമദ് ജനറൽ ആശുപത്രിയുടെ സമഗ്ര വികസന നവീകരണ പദ്ധതിക്ക് പൊതുമരാമത് വിഭാഗമായ അഷ്ഗാൽ തുടക്കം കുറിച്ചു. രോഗികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമാക്കുക, ആശുപത്രിയുടെ പ്രവർത്തനക്ഷമതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക, സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുക, കൂടുതൽ മികച്ച ആരോഗ്യ പരിപാലന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ് നവീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 2029 മൂന്നാം പാദത്തോടെ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി വിവിധ ഘട്ടങ്ങളായാണ് നടപ്പാക്കുന്നത്. നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന കാലയളവിൽ ആശുപത്രിയിലെ ദിനം പ്രതിയുള്ള ചികിത്സാ സേവനങ്ങളിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്നും രോഗികൾക്കുള്ള സേവനങ്ങൾ സാധാരണ പോലെ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഖത്തറിൽ ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പ്രീമിയം ഗ്രേഡിന് പെട്രോളിന് 1.95 റിയാൽ, സൂപ്പർ ഗ്രേഡിന് 2.10, ഡീസലിന് 2.05 റിയാൽ എന്നിങ്ങനെയാണ് നിരക്കുകൾ. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഇരട്ട സെഞ്ചുറി എന്ന റെക്കോർഡ് ശുഭ്മൻ ഗിൽ സ്വന്തമാക്കി. ഏകദിനത്തിൽ ഒന്നിലധികം ഇരട്ട സെഞ്ചുറി നേടുന്ന ലോകത്തിലെ രണ്ടാമത്തെ താരം, റൺ ചേസിംഗിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ചരിത്രത്തിലെ രണ്ടാമത്തെ താരം എന്നിങ്ങനെയുള്ള അപൂർവ നേട്ടങ്ങളും ഗിൽ സ്വന്തമാക്കി.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
2: ഹലോ ആശ നിസ്റ്റോയുടെ ഫസ്റ്റ് 10/20/30 ആണ്, മറക്കല്ലേ.
3: ഒക്ടോബർ 1-4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
4: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിലെ ഓഫറോട് ഓഫർ അല്ലേ.
5: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1-4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫ.
6: Malabar Golden Diamonds Morning Safari
7: brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
8: ഇൻ അസോസിയേഷൻ
7: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa.
9: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.

ഖലീഫ മൂവിയിലെ പാട്ടാണ് കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. ഒക്ടോബർ 1 വ്യാഴാഴ്ച ദിവസമാണ്. ഒരു പുതിയ മാസം, ഒരു പുതിയ ദിവസം. തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെയായിരിക്കും ഈ ഒരു പുതിയ മാസത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒക്ടോബർ 1 ഒരു വലിയ പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്നുള്ളത്. മുതിർന്നവരെ ഓർക്കേണ്ട ഒരു ദിവസമാണ്. ലോക വയോജന ദിനമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അതുകൊണ്ട് ഊർജ്ജസ്വലമായിട്ടുള്ളൊരു വാർദ്ധക്യം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ലോകത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു വലിയ പ്രാധാന്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി പോകുന്ന സമയമാണിത്. നാസർ ചെറുവാടി, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജും ഇത് കണക്ട് ചെയ്തിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ദിനം, വയോജന ദിനം. ഞങ്ങളെ കണ്ടാൽ സുന്ദരന്മാരും സുന്ദരികളുമാണ്. നീണ്ട 35 വർഷം മുമ്പ് നെല്ലിക്കുന്നിറങ്ങി കോളേജിൻ്റെ പടിയിറങ്ങി വന്ന ഞങ്ങൾ ഇപ്പോഴും 60 യുവത്വമാണ്. ഞങ്ങൾ പാട്ടുപാടും യാത്ര പോകും സന്തോഷത്തോടുകൂടി എന്ന് പറഞ്ഞിട്ട് നാസർ ചെറുവാടി അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷം നിറഞ്ഞ മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. റിജേഷ് മോർണിംഗ് മെസ്സേജ്, റോഷൻ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്യുന്നുണ്ട്. റഷീദിൻ്റെ ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് നേരത്തെ തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആളുടെ ഫോട്ടോ ഒക്കെ ഇതായി ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റഷീദിന് ഒരിക്കൽ കൂടി നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ കൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത് ഡേ നമ്മളും വിഷ് ചെയ്യുന്ന കൂട്ടത്തിൽ. ഇന്ന് ക്രിക്കറ്റ് പ്രേമികളൊക്കെ ഇങ്ങനെ എന്തായി, സ്കോർ എവിടെ വരെ എത്തി, എന്താ അവസ്ഥ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ശ്രീലങ്ക മാച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു അപ്ഡേറ്റുകളൊക്കെ നൽകി വന്നുകൊണ്ടിരിക്കുന്നു. 4 പോയിട്ടോ, 4 നഷ്ടത്തിൽ 92 എന്നുള്ള നിലയിലാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്ര സ്കോറിൽ എത്തി നിൽക്കുമെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടോ? ഇപ്പം 4 നഷ്ടത്തിൽ 92 ഇന്ത്യ എത്തി നിൽക്കുന്നത്. അപ്പം എത്ര ടോട്ടൽ എത്രയായിരിക്കും ഇന്ത്യയുടെ, ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചുമ്മാ ഒരു രസത്തിന്, ഒരു കൗതുകത്തിന് ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. നമുക്ക് നോക്കാം ആരുടെയിലും ആരെങ്കിലും ഗസ് ചെയ്യുന്നത് കറക്റ്റ് ആകുമോ എന്നുള്ളത്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അയക്കാവുന്നതാണ് കേട്ടോ. 4 നഷ്ടത്തിൽ 92 എന്ന് പറയുന്ന റൺസിലാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ശ്രീലങ്ക മാച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു മാച്ചിൻ്റെ അപ്ഡേറ്റുകൾ കൂടി നമ്മളിങ്ങനെ കേട്ടറിഞ്ഞു പോകുന്ന സമയമാണ്. അപ്പം ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഗസ് കൂടി എത്തിക്കോളൂ. അബൂബക്കർ പറയുന്നത് അഗെയിൻ സെയിൽസ് ടാർഗറ്റ് എന്ന്. ഇന്നലെ നമുക്ക് നാജിദ് മെസ്സേജ് അയച്ചത് ഒരു മന്തിൻ്റെ ആകുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് അയച്ചു. അബൂബക്കർ പറയുന്നു സെയിൽസ് ടാർഗറ്റ് കാര്യങ്ങളൊക്കെ വീണ്ടും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയത്തിലേക്ക്, പുതിയ മന്താണല്ലോ, അപ്പം ആ ഒരു ശ്രദ്ധയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് അബൂബക്കറുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് പറയാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ വിശേഷം എന്ന് പറയുന്നത് വായന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഖത്തറിലുണ്ട്. നമുക്ക് തന്നെ അറിയാം അത്രമാത്രം വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, പുസ്തകങ്ങൾ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന വിശേഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം. നമ്മുടെ ഖത്തറിൽ ബുക്കിഫൈ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ആ പ്ലാറ്റ്ഫോമിലൂടെ വായനക്കാരെ കാത്തിരിക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അത് അറിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങൾ പറയാനായിട്ട് നമ്മളുടെ കൂടെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഒരു അതിഥി കൂടി ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ആ വിശേഷങ്ങൾ, വായന ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് മിസ് ചെയ്യാതെ കേൾക്കണം എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും ഒരു നല്ല പാട്ടാണ്, കല്യാണരാമൻ സിനിമയിലെ പാട്ടിന്ന്. വയോജന ദിനമൊക്കെ ആയതുകൊണ്ട് ഞാൻ ആ പാട്ടിലേക്ക് അങ്ങനെ വന്നതാണ് കേട്ടോ. കല്യാണരാമൻ സിനിമയിൽ ദാസേട്ടൻ പാടിയ ഒരു നല്ല പാട്ട് നിങ്ങൾക്കരികിലേക്ക്, മോർണിംഗ് സവാരിയിലൂടെ.

0: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, or visit bima.com.qa.
1: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
2: Malabar Golden Diamonds Morning Safari.
0: Brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
3: ഇൻ അസോസിയേഷൻ വിത്ത്
0: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, or visit bima.com.qa.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: ഗുഡേ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. ചില സമയങ്ങളിൽ നമ്മുടെ കൂടെ കൂടുന്നത് പുസ്തകങ്ങളായിരിക്കും. നമുക്കൊരു കൂട്ടുകാരനായിട്ടോ കൂട്ടുകാരിയായിട്ടോ നമ്മുടെ കൂടെ തന്നെ പുസ്തകങ്ങളെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. വായനയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് നമ്മുടെ ഖത്തറിലുണ്ട് എന്നുള്ളത് പലപ്പോഴായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും വായനയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഖത്തറിലൊരു പുതിയൊരു ഒരു പ്ലാറ്റ്ഫോം കൂടി വരികയാണ്. അതിൻ്റെ വന്നു കഴിഞ്ഞു. അതിൻ്റെ പേര് ബുക്കിഫൈ എന്നാണ്. റസൽ റഫീഖാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വിശേഷങ്ങൾ ബുക്കിഫൈ എന്ന പ്ലാറ്റ്ഫോമിനെ നമുക്ക് കുറച്ച് കൂടുതലൊന്ന് അടുത്തറിയാം. വിശേഷങ്ങളൊക്കെ റസൽ സംസാരിക്കുന്നതായിരിക്കും. റസൽ ഇതാ നമ്മളുടെ കൂടെ മോർണിംഗ് സവാരിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെ പുസ്തകങ്ങൾ സ്വന്തമാക്കാം, വായിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റസലിനോട് ഡയറക്റ്റ് തന്നെ ചോദിച്ച് അറിയാം. റസൽ, ഗുഡ് മോർണിംഗ്, സ്വാഗതം റേഡിയോ സനോയിലേക്ക്.
1: താങ്ക് യു.
0: അപ്പോൾ എങ്ങനെയാണ് ഈ ബുക്കിഫൈയുടെ ഒരു തുടക്കം, എങ്ങനെയായിരുന്നു?
1: 2022 അവസാനത്തിലാണ് ഞാൻ ഖത്തറിലേക്ക് വരുന്നത്. 2023 തുടക്കത്തോടു കൂടി പുസ്തകം തപ്പിയുള്ള യാത്ര ആരംഭിച്ചിരുന്നു. ഞാൻ അനുഭവിക്കുന്ന വായനാ പ്രശ്നങ്ങളൊക്കെ നോട്ട് ചെയ്തു, അതിൽ ഹോംവർക്ക് ചെയ്തു, അതിൽ ഓരോ സൊല്യൂഷൻസ് കണ്ടെത്തി. അപ്പോൾ എനിക്ക് ആ സമയത്ത് അഫോർഡബിൾ ആയിരുന്നില്ല. 50-ഉം 60-ഉം റിയാല് കൊടുത്തൊരു പുസ്തകം വാങ്ങുക എന്നുള്ളത് ഇവിടെ അഫോർഡബിൾ അല്ല. നാട്ടിൽ നിന്ന് വരുത്തിക്കാന്ന് പറഞ്ഞാൽ അതിലും പരിമിതിയൊക്കെ ഉണ്ടല്ലോ. ആ സൊല്യൂഷനെ കണ്ടെത്തി, അങ്ങനെ അതൊരു ബുക്കിഫൈ എന്ന പരിഹാരമായി മാറുകയാണ് ഉണ്ടായത്. അതാണ് ബുക്കിഫൈയുടെ ഒരു എന്താ പറയുക, ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ എന്നുള്ള നിലക്ക് നമുക്ക് പറയാൻ പറ്റും. എന്റെ 4 വർഷത്തോളമുള്ള പരിശ്രമമാണ് ഈ ബുക്കിഫൈ എന്ന പ്ലാറ്റ്ഫോമായി മാറിയത്.
0: 4 വർഷമായി
1: ഇതിന്റെ പിന്നിലുള്ളത്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ബുക്കിഫൈ എന്നൊരു ക്ലിയർ പിക്ചർ ഒന്നും ആ സമയത്ത് ഇല്ലെങ്കിലും ഒരു പിക്ചർ ചെയ്ത് ഇത് ക്ലിയർ പാക്ക്ഡ് സാധനമായിട്ട് വന്നത് ഈ അടുത്താണ്. 4 മാസത്തിന്റെ മുകളിലായി ഞങ്ങൾ കമ്പനി ഫോം ചെയ്തിട്ട് ഇപ്പോൾ 10 ദിവസം പൂർത്തിയാവുന്നു കമ്പനി ഒഫീഷ്യൽ ലോഞ്ച് ആയിട്ട്. 100% ലീഗൽ, 100% പാക്ക്ഡ് ആയിട്ടാണ് ഇത് പ്രേക്ഷകരിലേക്ക് വായനക്കാരിലേക്ക് എത്തുന്നത്. കാരണം എന്തായാലും ഇപ്പോൾ എല്ലാവരും വളരെ വളരെ അധികം ആക്സെപ്റ്റൻസോടുകൂടി ഞങ്ങളെ സ്വീകരിക്കുന്നു, സന്തോഷമുണ്ട്.
0: ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു റെസ്പോൺസ്. മലയാളം പുസ്തകങ്ങൾ പലരും തേടി നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പല സോഷ്യൽ മീഡിയ പേജിലും കാണാറുണ്ട് മലയാളം പുസ്തകം ഉണ്ടോ, തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അതിനൊക്കെയുള്ളൊരു പരിഹാരമാണ് ശരിക്കും പറഞ്ഞാൽ ബുക്കിഫൈ എന്ന് പറയുന്നത്, അല്ലെ?
1: അതെ, തീർച്ചയായിട്ടും. പ്രധാനമായിട്ട് നേരിടുന്ന ഞങ്ങളെ കൺസേൺ ബാച്ചിലേഴ്സ് ആണ്. ഞങ്ങളെ കൺസേൺ ബെഡ് സ്പേസിൽ നിൽക്കുന്ന ബാച്ചിലേഴ്സ്. എന്റെ ഹൃദയം തൊട്ടൊരു അനുഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു ചെറുപ്പക്കാരൻ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അയാള് പുസ്തകം ഓർഡർ ചെയ്തു ബുക്കിഫൈയിലൂടെ. അയാള് വായിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പുസ്തകം കയ്യിലെടുക്കും, ചായ കുടിക്കാൻ പോകുന്ന ഒരു 10-15 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലാണ് അയാൾ 2-3 പേജ് വായിക്കുക, പുസ്തകം കൂടെ എടുക്കും. സൂപ്പർ മാർക്കറ്റിൽ സെൽഫ് അറേഞ്ച് ചെയ്യുന്ന ആ തിരക്കിനിടയിലും കിട്ടുന്ന ചെറിയ സമയത്തിൽ വായനയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ അവരാണ് ഞങ്ങളെ കൺസേൺ. അപ്പൊ അവരെ സംബന്ധിച്ച് പുസ്തകം സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞത് ബാച്ചിലേഴ്സിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഉള്ള സാധനങ്ങൾ ആ ബെഡിന്റെ അടുക്ക് ഒതുക്കി വെച്ച് ഒരു ബെഡ് സ്പേസിൽ നിൽക്കുന്ന ആളാണല്ലോ, പുസ്തകം വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പുസ്തകം സ്റ്റോർ ചെയ്യണ്ട, ബുക്കിഫൈ വിൽ സ്റ്റോർ ദം, നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യും, നിങ്ങൾക്ക് റെന്റായിട്ട് വായിച്ചു കഴിഞ്ഞാൽ തിരിച്ചു തരാം. 15 ദിവസത്തെ റെന്റൽ പീരീഡ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. വളരെ ചുരുങ്ങിയ എമൗണ്ട് ആണ് ഇതിന് ചാർജ് ചെയ്യുക അല്ലെ. അപ്പൊ ഒരു പുസ്തകം വാങ്ങുന്ന പൈസക്ക് 3, 4, 5 പുസ്തകം വായിക്കാൻ പറ്റുമോ അവർക്ക്? ഇത് ഞങ്ങൾ പ്രത്യേകിച്ച് ഡെലിവറി ചാർജോ മെമ്പർഷിപ്പോ സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. വളരെ യൂസർ ഫ്രണ്ട്ലി. നിങ്ങൾ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം വഴി വാട്സപ്പിലേക്ക് എത്തുന്നു, ഏതാണ് ബുക്ക് വേണ്ടതെന്ന് പറയുന്നു. ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്ത ബുക്ക് ആണെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നു. വേറെ ഒരു പ്രൊസീജിയർ ഇല്ല. നിങ്ങൾ ലൊക്കേഷൻ അയക്കുന്നു, നമ്പർ അയക്കുന്നു, ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് ഡെലിവറി ചെയ്യുന്നു.
0: സിമ്പിൾ. ഇപ്പൊ പലരും വിചാരിക്കുന്നുണ്ടാവും ഏതൊക്കെ പുസ്തകങ്ങളാണ് ഉള്ളത്, എന്തൊക്കെയാണുള്ളത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനുള്ള മറുപടി എന്താണ്?
1: അതായത് ഇപ്പൊ നമ്മുടെ അടുത്ത് മലയാളമാണ്, മലയാളം മാത്രമാണ് അവൈലബിൾ. ആഫ്റ്റർ 1 മന്ത് ഞങ്ങൾ ഇംഗ്ലീഷിലേക്ക് ജമ്പ് ചെയ്യും. നല്ല എൻക്വയറീസ് വരുന്നുണ്ട്, പിന്നീട് മറ്റു ലാംഗ്വേജുകളിലേക്കും. ഞങ്ങളെ ഒരു ഉദ്ദേശം എന്നൊക്കെ പറയുമ്പോൾ ഒരു പബ്ലിക്കേഷൻ പോലെ. ഒരു മലയാളി, ഒരുപാട് എഴുത്തുകാർ ഇവിടെ ഉണ്ട്, അറിയപ്പെടാത്ത പ്രവാസി എഴുത്തുകാർ. അപ്പോൾ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ ഞങ്ങളുടെ വിഷനിലുണ്ട് ഖത്തറിൽ സംഘടിപ്പിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു മലയാളി ഖത്തർ പ്രവാസി ഒരു പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് തന്നെ അത് എഴുതി, ഇവിടെ നിന്ന് തന്നെ പബ്ലിക്കേഷൻ ചെയ്ത്, ഇവിടുത്തെ വായനക്കാരനെ വായിച്ച് ഒരു വലിയ വായനാ കമ്മ്യൂണിറ്റി ഇവിടെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. ഞങ്ങളൊരു മോട്ടോ, റീഡിംഗ് കംസ് ടു യു എന്നാണ് പറയുക. വായന നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത്. കാലം മാറുകയാണല്ലോ, വായന നമ്മളിലേക്ക് വരുന്നു, നമുക്ക് തേടി പോകാൻ സമയമില്ല. അപ്പം നമ്മളുടെ അടുത്തേക്ക് അത് എത്തുക എന്നുള്ള ഒരു പരിഹാരമാണ് ബുക്കിഫൈ ചെയ്തത്.
0: ഇപ്പം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും അധികം ആളുകൾ ചോദിച്ച പുസ്തകം ഏതാണ്?
1: കൂടുതലും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകം ചോദിച്ചിരുന്നു. പിന്നെ ഈ ട്രെൻഡിങ് പുസ്തകങ്ങൾ ചോദിച്ചിരുന്നു, ബെസ്റ്റ് സെല്ലിംഗ്
0: പുസ്തകങ്ങൾ,
1: അതിന്റെ എൻക്വയറിയാണ് കൂടുതൽ വരുന്നത്. ഞങ്ങള് ഇപ്പോൾ കോപ്പീസ് അടുത്ത ഘട്ടം കാർഗോ വൈ നാട്ടിൽ നിന്ന് എത്താൻ പോവാണ്. നെക്സ്റ്റ് വീക്കോട് കൂടി ഒരു വലിയ പാക്ക് പുസ്തകങ്ങൾ ഞങ്ങളുടെ അവൈലബിലിറ്റിയിൽ ഉണ്ടാകും.
0: ഓ, അടിപൊളി അടിപൊളി, കേൾക്കുമ്പോൾ തന്നെ കൊതിയാവും. ഓക്കെ, ഇതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും, നമ്മുടെ വായനയോടുള്ള ഇഷ്ടമായിരിക്കും ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ വായനയോടുള്ള ഒരു ഇഷ്ടമാണോ, എത്രമാത്രം പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, പുസ്തക വായനയിൽ പ്രിയപ്പെട്ട എഴുത്തുകാരൊക്കെ?

0: സ്റ്റേജിലാണ്. വി ആർ ഇവോൾവിങ് ദ പ്രോസസ്, അതിലേക്ക് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വായന എനിക്കിതിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. വായന അത്രയും ഇഷ്ടപ്പെടുന്ന ഞാനാണ്, പക്ഷേ ഇതിൻ്റെ തിരക്കുകൾ കാരണം എനിക്കൊരു പുസ്തകം, ആ വൺ വീക്കിലൊരു പുസ്തകമൊക്കെ വായിക്കുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ഈ വായനക്കാരെ കണ്ടപ്പോൾ ഞാനൊന്നും ഒന്നുമല്ല കേട്ടോ, വിത്തിൻ 2-3 days പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ വായനയെ സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഘടകം. പക്ഷേ ഞാനത് എന്താക്കുന്നില്ല, അതിന് കൂടുതൽ ബോധടാവുന്നില്ല, തിരിച്ചു പിടിക്കാൻ പറ്റും.
1: ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ, എഴുത്തുകൾ, പുസ്തകങ്ങൾ?
0: കൂടുതൽ വൈക്കം മുഹമ്മദ് ബഷീറാണ് എൻ്റെ എഴുത്തുകാരൻ. മലയാള സാഹിത്യം വൈക്കം മുഹമ്മദ് ബഷീറിന് മുമ്പും ശേഷവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ പുസ്തകത്തിന്റെ എഴുത്തിന്റെ എല്ലാ ഘടനയും മാറ്റിയ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ.
1: ചില പുസ്തകങ്ങൾ നമ്മളെ സ്വാധീനിക്കും. നമുക്ക് പറഞ്ഞ പോലെ ചില വരികളായിരിക്കും, ചില വാക്കുകളായിരിക്കും, പുസ്തകങ്ങളുടെ ടൈറ്റിലുകളായിരിക്കും. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ്?
0: ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ച ഹരീഷിന്റെ പട്ടുനൂൽപ്പുഴ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്.
1: പട്ടുനൂൽപ്പുഴ,
0: അതെ. അതില് ഒരു വാക്കുണ്ട്, ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്ത വാക്കാണ്, എത്രയും തിരക്കുള്ള സ്ഥലങ്ങൾ അത്രയും വിജനമായ ഇടങ്ങൾ കൂടിയാണെന്ന് പറയുന്നുണ്ട്. ഞാൻ നജിമ സ്ട്രീറ്റിലൊക്കെ നോക്കി, സൂക്ക് വാഗിഫിലൊക്കെ പോകുമ്പോൾ വളരെ തിരക്കുള്ള സ്ഥലമാണ്, പക്ഷെ അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടാവും, അവർക്ക് അത് തിരക്കില്ല. എത്ര തിരക്കുള്ള സ്ഥലവും എത്രയും വിജനമായ ഇടങ്ങൾ കൂടിയാണെന്ന് പറയുന്നുണ്ട്. ഈ ബുക്കിഫൈയുടെ തുടക്കത്തിൽ ആലോചിച്ച എന്റെ മനസ്സിൽ നിന്നും തന്നെ വന്ന ഒരു വാക്കുണ്ടായിരുന്നു, ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കരുത്താകാൻ ചിറകുള്ളപ്പോൾ ആകാശം പറക്കാൻ നമ്മൾ എന്തിനാണ് മടിക്കുന്നത് എന്ന് ഞാനൊരു സാധനം നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് എന്റെ കരുത്തന്റെ കൂട്ടുകാരാണ്, എന്നെ ഇങ്ങനെ എടുത്തുയർത്തുന്ന എന്റെ കൂട്ടുകാരാണ്. ഏത് പാതിരാക്ക് വിളിച്ചാലും അല്ലെങ്കിൽ ബുക്കിഫൈയുടെ ഓരോ ചലനങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന എന്റെ കൂട്ടുകാരുണ്ട്. ഞാൻ രാത്രിയിൽ പോയിരിക്കുന്ന ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ട്, ചെക്കന്മാരുണ്ട്, അവരാണ് എന്റെ ഹൃദയങ്ങൾ.
1: എങ്ങനെയാണ് ഈ ബുക്കിഫൈ എന്നുള്ള പേര് വരുന്നത്? നമ്മൾ ചിലപ്പം ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും പേരുകളായിരിക്കും ആദ്യം.
0: ഇൻസ്പയർഡ് ഫ്രം സ്പോട്ടിഫൈ പറയുന്നതിൽ മടിക്കണ്ടല്ലോ, ഇൻസ്പയർഡ് ഫ്രം സ്പോട്ടിഫൈ ബുക്കിഫൈ. പുസ്തകം മാത്രമുള്ള പേര് ഞാൻ ആഗ്രഹിച്ചിരുന്നു, അങ്ങനെ എന്തൊക്കെ ഉണ്ട് പിന്നെ ബുക്കിഫൈ കുറെ കൂടി ഈസിലി പറയാൻ പറ്റും.
1: പറഞ്ഞ പോലെ തന്നെ ഇതുപോലത്തെ വാചകങ്ങൾ ഓർത്തിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്ന റസൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ഉള്ള ആളാന്ന് എനിക്ക് കുറച്ച് നാൾ കൊണ്ട് പരിചയത്തിൽ തോന്നിയ ഒരു കാര്യമാണ്. ഈ വാക്കുകള് വാചകങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, അത് ശ്രദ്ധിക്കുക, അത് ഓർത്തെടുത്ത് പറയുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു ഒരു കഴിവാണ്.
0: പുസ്തകം വായിക്കുന്ന ഒരാളും മീൻസ് പുസ്തകം വായിക്കാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാൻ ഒരാളുടെ ഒരു മഹിമ എന്നുള്ള നിലയ്ക്ക് പറയില്ല, ചിലപ്പോൾ ജീവിതത്തിന്റെ ജയപരാജയങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അയാൾ വേറെ മനുഷ്യനാവും, അത് ഉറപ്പാണ്.
1: അയാളുടെ
0: സംസാരങ്ങളിൽ വ്യത്യാസം വരും, അയാളെ ഇടപെടലിൽ വ്യത്യാസം വരും, ഒക്കെ വരും.
1: അങ്ങനെ റസലിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്?
0: തുടക്കം എനിക്ക് തോന്നുന്നു വായന ആഗ്രഹിക്കുന്ന ആൾക്കാർ ഏറ്റവും ആദ്യം വായിച്ചിരിക്കേണ്ടത് ബഷീറിന്റെ പ്രേമലേഖനാണ്. വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്, ചെറിയ പുസ്തകമാണ്. പിന്നെ ഉള്ളത് പട്ടുനൂൽപ്പുഴ ഹരീഷിനെ ലേറ്റസ്റ്റ് വായിച്ചത് കൊണ്ടാണ് ഇത് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ബെന്യാമിന്റെ ആടുജീവിതം, മതിലുകൾ, ബഷീറിന്റെ മതിലുകൾ വായിക്കാം ഞാൻ. പിന്നെ നിംന വിജയുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകം, അത് വായിക്കാം. പിന്നെ ഖദീജ, നസീഫ് കലയത്തിന്റെ ഖദീജ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂഹായാത്തിയുണ്ട്, ഒരു ഷഹദ് മരക്കാർ, അദ്ദേഹം ഇവിടെ ഖത്തറിലുണ്ട്, ഔദർ, ഷഹദ് മരക്കാർ, റൂഹായാത്തി, അത്യാവശ്യം ട്രെൻഡിങ് പുസ്തകങ്ങളാണ്. അതൊക്കെ പുതിയ വായനക്കാർക്ക് വായിക്കാൻ പറ്റും.
1: ഇനിയിപ്പോൾ നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേജ് ഇപ്പോൾ പുതുതായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ കോൺടാക്ട് ചെയ്യാം, അങ്ങനെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ.
0: ബുക്കിഫൈ .qa എന്നാണ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങളുടെ വാട്സപ്പിലേക്ക് എത്താം. അതിൽ പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാവും, കാറ്റലോഗ് ഉണ്ടാവും വാട്സപ്പിൽ. വാട്സപ്പിൽ കാറ്റലോഗ് എന്ന് അതിൽ കാർട്ടിലിട്ട് നേരെ ഓർഡർ ചെയ്യാം. വേറെ പ്രൊസീജിയർ ഒന്നുമില്ല, മെമ്പർഷിപ്പോ സബ്സ്ക്രിപ്ഷൻ ഫീസോ ഒന്നുമില്ല, ഫ്രീ ഡോർ സ്റ്റെപ്പ് ഡെലിവറിയാണ്.
1: നമ്മുടെ വീട്ടിലേക്ക്
0: ഡോർ സ്റ്റെപ്പ് ഡെലിവറിയാണ് ഫ്രീ. വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പിക്കപ്പ് ചെയ്യും. 15 ദിവസമാണ് റെന്റൽ പീരീഡ്, രണ്ട് പാക്കേജാണ് ഉള്ളത്. അതായത് 15 ദിവസം, 25 ദിവസം, രണ്ടാല് ഒരു പാക്ക് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് കൺവീനിയന്റ് സമയം പോലെ, അത്രേ ഉള്ളൂ, വേറെ പ്രൊസീജിയർ ഒന്നുമില്ല.
1: താങ്ക് യു റസൽ, താങ്ക് യു സോ മച്ച്. ഇനിയും എന്താ പറയാ, ബുക്കിഫൈ ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ആയിട്ട് പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം അപ്പുറം പോകട്ടെ.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും നന്ദി. നിങ്ങളൊക്കെ പിന്തുണയുണ്ട്, വളരെ സന്തോഷമുണ്ട് നിലവിൽ അക്സെപ്റ്റൻസ് കിട്ടിയതിൽ. ഞങ്ങളെ കൊണ്ടാവുന്ന രീതി ഞങ്ങൾ നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ വീണ്ടും ചെയ്തു തരാൻ വേണ്ടി തയ്യാറായി, ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്.
1: അതെ, ഇനി എന്തെങ്കിലും തകർക്കട്ടെ, പൊളിക്കട്ടെ.
0: താങ്ക് യു,
1: താങ്ക് യു റസൽ, താങ്ക് യു സോ മച്ച്. റസൽ റഫീഖ് ആയിരുന്നു അപ്പുണ്ണി. ഇത്രയും ടൈം നമ്മളുടെ കൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബുക്കിഫൈ എന്നുള്ള പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് ഉറപ്പായിരുന്നു ഇതങ്ങോട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ മെസ്സേജ് ബോക്സ് ഒന്ന്
2: അനങ്ങും
1: എന്നുള്ളത് അതുപോലെ തന്നെ സംഭവിച്ചു.
2: തീർച്ചയായിട്ടും, രണ്ടാഴ്ചകൾക്ക് മുമ്പ് കേക്ക് കാസ്റ്റിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടന്നത്, ബുക്കിഫൈയുടെ ഒരു ലോഞ്ച്, ഒരു സോഫ്റ്റ് ലോഞ്ച്,
1: അതെ,
2: ലോഞ്ച് പോലെ നടന്നെങ്കിലും ഒരു സെലിബ്രേഷൻ പോലെ ഇരിക്കുകയും അതുപോലെ തന്നെ കുറച്ച് ആളുകൾ ഇരുന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞും പറഞ്ഞും പറഞ്ഞും പറഞ്ഞും പോവുകയായിരുന്നു. അപ്പൊ എന്തായാലും മനോഹരമായ ഒരാശയം ബുക്കിഫൈ എന്ന് പറയുന്ന ഈ ഒരു ആശയത്തിന്, വായനയുടെ അത്ഭുത തീരങ്ങൾ തേടുന്ന എല്ലാവർക്കും ഇനി ബുക്കിഫൈ.
1: തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ പറ്റും, അത് ചെറിയൊരു റേറ്റില് പുസ്തകങ്ങളെ നിങ്ങൾക്ക് സ്വന്തമാക്കാം.

0: പറ്റും എന്നുള്ളതാണ്. പിന്നെ തിരിച്ചു കൊടുത്ത് വായിച്ച് അങ്ങനെയൊക്കെ പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ബുക്കിഫൈയുടെ കോൺടാക്ട് നമ്പർ കുറെ പേര് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇൻസ്റ്റയിലേക്ക് പോയാൽ മതി.
1: ബുക്കിഫൈ എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് അവിടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്.
0: അതെ, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് അവരുടെ വാട്സപ്പിലേക്കും ബാക്കി ഡീറ്റെയിൽസിലേക്കും ഒക്കെ പോകാൻ പറ്റും എന്നുള്ളതാണ്. അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പേര് ബുക്കിഫൈക്കുള്ള വിഷസ് പറയുന്നുണ്ട്. വിഷ്ണു പറയുന്നത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്, അപ്പൊ അതിനുള്ള എല്ലാ വിഷസും പറയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഗംഭീരമായിട്ട് ആ ഒരു പ്ലാറ്റ്ഫോം മുന്നോട്ട് പോകട്ടെ.
1: ഒരു പുസ്തകം വാങ്ങുന്ന പൈസ കൊണ്ട്
0: എത്രയോ പുസ്തകങ്ങൾ വായിക്കാം,
1: മൂന്നോ നാലോ പുസ്തകങ്ങൾ വായിച്ചു തീർക്കാം. അതാണ് ഈ ഒരു ആശയം.
0: അപ്പൊ എന്തായാലും റസലിനും ടീമിനും നമ്മളുടെ വിഷസ് വളരെ സ്പെഷ്യലി പറയുന്നു. എന്തായാലും വാങ്ങും വായിക്കും, അതാണ്. എന്തായാലും വാങ്ങും വായിക്കും. വായിക്കണം സുബൈറെ, തീർച്ചയായിട്ടും വായിക്കുക അല്ലെ. നമ്മുടെ കൂടെ ചില സമയത്ത് പുസ്തകങ്ങളായിരിക്കും നമുക്ക് കൂട്ടുകാരായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ. ഇപ്പൊ ഹലോ മൂവിയിലെ പാട്ട്.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ,
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
1: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
1: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, or visit bima.com.qa.
3: Hi, assalamu alaikum, I'm Sajla Salim.
4: Laila Majnu Vinatini.
3: We're being seen on 91.7 FM. Keep the peace, keep the good down.
2: You're listening to
5: Morning Sabah.
2: Morning Safari.
5: Only on Radio Sunoo.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

0: മീശമാധവൻ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. വ്യാഴാഴ്ച ദിവസം ഒക്ടോബർ 1 ഒരു മാസത്തിന്റെ തുടക്ക ദിവസം, ആദ്യ ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്.
1: അതെ, ഒക്ടോബർ മാസമാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഈ 2026 തുടക്കമിടണം എന്ന് പ്ലാൻ ചെയ്തവരുണ്ടെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം.
0: ഓക്കെ, ആകെ 90 ദിവസം,
1: അതെ,
0: വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ.
1: ഡയറ്റ് എടുക്കണമെന്നോ ഷുഗർ കട്ട് എടുക്കണമെന്നോ അല്ലെങ്കിൽ നടക്കാൻ പോകണമെന്നോ
0: അങ്ങനെ എന്ത് റെസൊല്യൂഷനോ അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഇന്നത്തെ ദിവസം എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മള് മറ്റൊരു കാര്യത്തിലേക്ക് പോവാണ്. ഒരു വലിയ ക്രിക്കറ്റ് മാച്ചിന്റെ വിശേഷത്തിലേക്ക് നമ്മൾ പോവാണ്.
1: ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക, നമ്മൾ ആ ഒരു അപ്ഡേറ്റുകൾ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു നമ്മൾ അപ്ഡേറ്റുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ടോട്ടൽ ഇനിയുള്ള നമ്മുടെ സ്കോറിലേക്ക് ഒന്ന് എത്തിപ്പോകേണ്ട നോക്കേണ്ട സമയം കൂടിയാണിത്.
0: 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് 169 റൺസാണ്. 7 വിക്കറ്റ് നഷ്ടത്തിലാണ് ആ ഒരു സ്കോറിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ശ്രീലങ്കയുടെ വിജയ ലക്ഷ്യം എന്ന് പറയുന്നത് 170 എന്നുള്ളതാണ്. ഇനി ബാറ്റിംഗ് നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇഷാൻ കിഷൻ 80 റൺസാണ് നേടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ സൂര്യവംശി 38 റൺസ് നേടിയിരിക്കുന്നു എന്നുള്ളതാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ടോട്ടൽ 169 7 വിക്കറ്റ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും സിമ്പിളായിട്ട് ജയിക്കും എന്ന് കരുതുന്നു അല്ലേ? അതെ, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് കാര്യങ്ങൾ എന്നറിയാനായിട്ട്. ഇനിയിപ്പോ എന്തായാലും ഹൈഡ് ആൻഡ് സീക്കിന്റെ സൂചനകളിലേക്ക് നമ്മൾ പോയിട്ട് ഒരു സിനിമ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ഇത് കുറച്ച് കടുപ്പായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
0: വീക്കെൻഡിൽ നമ്മൾ കടുപ്പ്, അങ്ങനെ ഒരു ശീലം.
1: അതെ, ഞാൻ അപ്പുണ്ണിയുടെ ഒരു ഫേവറേറ്റ് സിനിമ എടുത്തേ.
0: അതെയോ?
1: അപ്പോൾ ഒരു കടുപ്പ്. ഓക്കെ, 2007 റിലീസായ സിനിമയാണിത്.
0: 2007 ഓക്കെ
1: 2007 റിലീസായ ഒരു സിനിമയാണിത്. പിന്നെ പറയുകയാണെങ്കിൽ തിലകൻ ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നിശബ്ദതയാണല്ലോ.
0: ഓക്കെ,
1: പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിലെ പാട്ടുകൾ MG രാധാകൃഷ്ണനാണ് ചെയ്തിട്ടുള്ളത്. കണ്ണെഴുതി പൊട്ടുന്നുണ്ടല്ല, അത്രയും നീളമുള്ള പേരല്ല, 3 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ മലയാളത്തിൽ എഴുതുന്ന സമയത്ത്. മലയാളത്തിൽ എഴുതുമ്പോൾ 3 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, ചോട്ടമുംബൈയല്ല, ആ ജോണറയെ നോക്കണ്ട, അങ്ങനെയല്ല.
0: 2007 റിലീസായത്. ഞാൻ അവിടെയാണ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്. ഞാനും ആദ്യം കണ്ണെഴുതി പൊട്ടുന്നുണ്ട് വിചാരിച്ചിരുന്നു.
1: അല്ല, കറക്റ്റ്. ഷെരീഫ് ഹനീഫ് ആ സിനിമ കണ്ടുപിടിച്ചു. റൈറ്റ് ആൻസർ ആണ്, കറക്റ്റ് ആണ്. ഷെരീഫിന് മാത്രമാണ് ഇതുവരേക്കും അത് കണ്ടെത്താൻ പറ്റിയത്.
0: ടഫാണ്, ടഫാണ് കേട്ടോ, ടഫാണ്, ടഫാണ്.
1: ഓക്കെ, ഫരീസാദ് അതല്ല മൂവി, നിസാമേ അതുമല്ല, കിളിക്കോ അല്ല സിനിമ.
0: ഓക്കെ
1: ഓക്കെ, ഓ എന്താ ഒരു സുഖം. കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്നൊരു രീതി എനിക്ക് തോന്നിയായിരുന്നു.
0: അതെ, അതിന്റെ ഒരു മാനസിക മാനസിക സുഖത്തിൽ എനിക്ക് 2 മുഖങ്ങളുണ്ട് സാർ.
1: അപ്പോ ഓർക്കുക വല്ലപ്പോഴും ആണോ? അല്ല, തേജസ് ആ മൂവി അല്ല. അതുപോലെ നീളമുള്ള പേരല്ല,
0: ഒറ്റ വാക്കാണ്
1: മലയാളത്തിൽ എഴുതുമ്പോൾ 3 അക്ഷരം മാത്രമുള്ള ഒരു സിനിമയുടെ പേരാണത്. ഫിലിപ്പ് ജോസ്, റൈറ്റ് ആൻസർ. രണ്ടു പേരാണ് ഇതുവരെ. ഒന്നുകൂടി ചോദ്യം പറയണം, ഇനിയിപ്പോ ഞാൻ ചോദ്യം എങ്ങനെ പറയും, ഞാൻ പെട്ടെന്ന് പറഞ്ഞ
0: 2007 റിലീസായ ഒരു ചിത്രമാണിത്. MG രാധാകൃഷ്ണൻ സാർ, അദ്ദേഹമാണ് ഇതിന്റെ സംഗീത മേഖല കൈകാര്യം ചെയ്തത്.
1: തിലകൻ സാർ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു.
0: ഒരൊറ്റ വാക്കാണ് ഇപ്പേര്.
1: സിനിമ പിടികിട്ടിയെങ്കിൽ പെട്ടെന്ന് മെസ്സേജിൽ പറഞ്ഞു.
0: 500-007. Weekend mode.

0: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
1: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ്
1: അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന ടൈമില് കുറച്ചൊരു കൺഫ്യൂഷൻ വന്നെങ്കിലും കുറച്ചു പേരുടെ കൈകളിലേക്ക് ഇങ്ങനെ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ഒരു ചെറിയ ചോദ്യം ചോദിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. ആ സമയത്ത് അപ്പുണ്ണി ഒരു പാട്ട് ഇങ്ങനെ
0: തപ്പിട്ടോ
1: സംഭവിക്കുള്ളൂ, പെട്ടെന്ന് കിട്ടി.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ മനസ്സ് വായിക്കുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സറിയുക, പ്രോഗ്രാം കാണുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ എന്തായാലും ഇൻസോമിയ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതിന്റെ ഒരു ഗോൾഡൻ എഡിഷൻ വീണ്ടും ഖത്തറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും.
0: കഴിഞ്ഞ ദിവസം മെന്റലിസ്റ്റ് ആദ്യം, ആ ഷോയുടെ ഡയറക്ടറുമായിട്ടുള്ള ജിസ് ജോയ്, അവർ രണ്ടുപേരും നമ്മുടെ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ നമ്മളിന്ന് സംസാരിക്കുന്ന സമയത്ത് മനസ്സിനെ അറിയുക
1: എന്ന്
0: പറയുന്നതാണ് ആ ഒരു ഷോ. മനസ്സും മനുഷ്യനും
1: അത്ഭുതം എന്ന് പറയാം, നമുക്ക് ഷോ എന്ന് പറയുന്നതിനേക്കാൾ
0: അത്ഭുതം എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ അവര് ഇന്നലെ പറഞ്ഞതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ആദി അദ്ദേഹത്തിന്റെ ലൈഫിലെ ബെസ്റ്റ് ക്രൗഡ്, ബെസ്റ്റ് ഓഡിയൻസ്, ബെസ്റ്റ് വെന്യൂ, ഇതെല്ലാം നമ്മുടെ ഖത്തറാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: തീർച്ചയായിട്ടും അവർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്, ഏറ്റവും ഫേവറേറ്റ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇനിയിപ്പം നാളത്തെ ദിവസമാണ് നമ്മള് ആ ഒരു ഗംഭീരമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിലേക്ക് എത്താനായിട്ട് പോകുന്നത്.
0: ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫാമിലി ആയിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്യൂ ടിക്കറ്റ്സിലും സ്നൂനുവിലും ഒക്കെ ടിക്കറ്റുകൾ ലഭ്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇനി ടിക്കറ്റ് എടുത്ത ആളുകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് തോന്നുന്നു 7 o'clock മുമ്പ് നിങ്ങൾ അവിടെ എത്തണം എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. 7 o'clock
1: 7 മുമ്പ്
0: ക്യു എൻ സി സിയിൽ എത്തണം, നിങ്ങൾ ഇന്നാവണം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ടിക്കറ്റ് എടുത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നേരത്തെ തന്നെ അവിടുത്തെ ഗേറ്റ് ക്ലോസ് ചെയ്യുകയും ശരിക്കും നമ്മളെല്ലാവരും സെറ്റിലായതിനു ശേഷം, സെറ്റിലായി അവിടെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഷോ സ്റ്റാർട്ട് ചെയ്യുക.
1: ഓക്കെ, ആ ഒരു ഷോ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കാത്ത ആളുകൾ പെട്ടെന്ന് നിങ്ങളുടെ ടിക്കറ്റുകൾ നിങ്ങൾ സ്വന്തമാക്കുക. ടിക്കറ്റ് എടുത്ത ആളുകളാണെങ്കിൽ പെട്ടെന്ന് ഓടി, ഇന്നലെ അദ്ദേഹം പറഞ്ഞ പോലെ പെട്ടെന്ന് ഓടി വന്ന് നിങ്ങൾ കാണുന്ന പോലത്തെ ഒരു ഷോ അല്ല. ഒന്ന് സെറ്റിൽ ചെയ്തിരുന്ന് അതിനൊക്കെ ശേഷം നമ്മളൊന്ന് സമാധാനമായി ഒന്ന് കാമായിരുന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഷോ ആണത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ഷോ ഒരു വലിയ സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ 2 ഷോകള് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചതും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതും എന്റെയൊക്കെ വീട്ടില് ഷോക്കൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്, ഷോക്ക് അടിച്ചിരിക്കുന്ന പോലെ
1: സംഭവിച്ചേ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് ആളുകൾ നെഞ്ചിലേറ്റിയ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാം ക്യൂൺ ഇവന്റ്സ് ആണ് വീണ്ടും ഖത്തറിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്കും അതിന്റെ അഭിനന്ദനങ്ങൾ നമ്മൾ അറിയിക്കുകയാണ്.
1: അതെ, അതെ, തീർച്ചയായിട്ടും. ക്യു എൻ സി സിയിലെ അൽമയാസ തിയേറ്ററിലാണ് ആ തിയേറ്റർ. ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും ഇന്നലെ എത്തിയപ്പോൾ തന്നെ പറഞ്ഞു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വെന്യൂ ആണ്. അപ്പൊ അവിടെ തന്നെ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അല്ലേ.
0: അതോടൊപ്പം തന്നെ അവർ പറയുകയും ചെയ്തിരുന്നു ക്യു എൻ സി സി മാനേജ്മെന്റിനുള്ള പ്രത്യേക
1: നന്ദിയും
0: സ്നേഹവും എല്ലാവിധ ആശംസകളും ഒക്കെ അറിയിച്ചിരുന്നു. കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും ടിക്കറ്റ് എടുത്തവർ നേരത്തെ എത്തുക എന്നുള്ളത് കൂടി ഈ സമയത്ത് നമ്മൾ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ.
0: ഞങ്ങൾക്ക് ഇന്നലെ തോന്നിയൊരു നഷ്ടബോധം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജിസ് ജോയ്
1: അതെ
0: അദ്ദേഹത്തിന് ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അവര് രണ്ടുപേരും നൽകുന്ന ഒരു പോസിറ്റീവ്
1: എനർജി,
0: അത് ഭയങ്കര സംഭവമായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം എഴുതിയ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ സിനിമകൾ, ഈ ഷോ, അതുപോലെ അദ്ദേഹത്തിന്റെ ആർട്ട് ഫിലിം മേക്കിംഗ്, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്തായാലും അദ്ദേഹം സെക്കൻഡുകൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് എഴുതിയ ഒരു പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ജിസ് ജോയ് എഴുതിയ പാട്ട് സൺഡേ ഹോളിഡേ, അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
1: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കുകയാണ്. റേഡിയോ സുനോ 91.7 FM മോർണിംഗ് സവാരി തോമസ് കുട്ടിയുടെ കൂടെ വിട്ടുകൊണ്ടിരിക്കുകയാണ്.
1: അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും റൈറ്റ് ആൻസർ ഒക്കെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് മോർണിംഗ് സവാരിയിൽ ഇത്. ഒപ്പം തന്നെ നമുക്കറിയാം ഈ മാസത്തെ ഫ്യുവൽ പ്രൈസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം എല്ലാ മാസവും കൃത്യമായിട്ട് നമുക്ക് ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ എത്താറുണ്ട്. അപ്പം എന്തായാലും അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് കൂടി നമുക്കൊന്ന് പോകാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് മെസ്സേജസ് കൂടി ഉണ്ട്. ആ മെസ്സേജസിലേക്ക് കൂടി ഒന്ന് വരികയാണ്.
0: ജസീമിന്റെ മെസ്സേജ് ആണ്. ജസീം തന്നെയാണ് പേരെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് വിഷ് ചെയ്യാൻ പ്രത്യേകിച്ച് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വിഷ് ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ജസീമെ കഴിഞ്ഞ് കഴിഞ്ഞ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജസീം ബ്രോയ്ക്ക് അദ്ദേഹത്തിന് വിഷ് ചെയ്യാൻ ആരും ഇല്ലാന്നാണ് അദ്ദേഹം പറയുന്നത്. കാണിക്കി നമ്മുടെ പവർ.
1: അതാണ് തീർച്ചയായിട്ടും ഗംഭീരായിട്ടുള്ള വിഷസിനി
0: ജാസിം ബ്രോയ്ക്ക് ഞങ്ങൾക്ക് വായിച്ചു തീർക്കാൻ പറ്റാത്ത അത്രയും മെസ്സേജുകൾ വരും എന്ന് ഉറപ്പുണ്ട്.
1: തീർച്ചയായിട്ടും
0: ജാസിം യൂനസിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ.
1: അതെ, തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാവരുടെയും സ്പെഷ്യൽ വിഷസ്. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ, ബർത്ത്ഡേ തകർക്കട്ടെ എന്നുകൂടി നമ്മൾ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു.
0: ഇഫ്തിഹാറുദ്ദീന്റെ ഒരു മെസ്സേജ് ഉണ്ട്, അദ്ദേഹം ഒരു കൺസേൺ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതിലേക്ക് എത്തുന്നതായിരിക്കും. അൻസൽ ഹബീബ് ദ ജാസിം ബ്രോന് പിറന്നാൾ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജസീം കൃഷ്ണചന്ദ്രൻ, അദ്ദേഹത്തിന്റെ മെസ്സേജും എത്തിയിട്ടുണ്ട്. ജസീമിന് ഉള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. സജിൽ ബ്രോയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ജസീം.
1: അങ്ങനെ എല്ലാരും നല്ല നല്ല ബർത്ത്ഡേ വിഷസ് തരുന്നുണ്ട്. ഒന്നല്ല 1000 വിഷസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
0: അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയമായതുകൊണ്ട് പലരുടെയും ഹൃദയങ്ങളിൽ ഇപ്പോൾ തന്നെ വിഷസ് അറിയിച്ചു കഴിഞ്ഞു കേട്ടോ.
1: അതെ, ഫ്യുവൽ പ്രൈസിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 10 ഫ്യുവൽ പ്രൈസ് എന്ന് പറയുന്നത് പ്രീമിയം ഗ്രേഡിന് 1.95 റിയാൽ, സൂപ്പറിനാണെങ്കിൽ 2.10 റിയാൽ, ഡീസലിന് 2.05 റിയാൽ എന്നിങ്ങനെയാണ് നിരക്കുകൾ എന്ന് പറയുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും പുതുക്കിയ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിന്റെ നിരക്കുകൾ നമ്മൾ അറിഞ്ഞു കേട്ടോ. ഓക്കെ, ഹായ് ജസീം, ഹാപ്പി ബർത്ത്ഡേ. ഇഫ്തിഹാറുദ്ദീൻ ആണ് മെസ്സേജ് അയക്കുന്നത്. അലമീൻ സി എ, ഹാപ്പി ബർത്ത്ഡേ ജസീം. ജസീം ബ്രോ
1: അൻസൽ ഹബീബിന്റെ വിശ്വസം വന്നിട്ടുണ്ട്. വിശ്വം അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. നിഷ മെസ്സേജ് ചെയ്യുന്നു. അതുൽ കൃഷ്ണ റൈറ്റ് ആൻസർ ആണ്. ഫരീസാദ് റൈറ്റ് ആൻസർ അയക്കുന്നു. ചോദ്യം ഒന്നുകൂടി പറയുമോന്ന് അമ്പിളി റിജേഷ് ചോദിക്കുന്നുണ്ട്.
0: അമ്പിളിയും ചോദിച്ചു, അലമീനും ചോദിച്ചു. അലമീൻ എല്ലാ ദിവസവും 9 മണി കഴിയുമ്പോൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വന്നിട്ട് പറയും ഒന്നും കൂടെ. ഓക്കെ, 2007 റിലീസായ ഒരു ചിത്രമാണ് തിലകൻ സാർ. ഈ ചിത്രത്തിൽ ഒരു മനോഹരമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് എം ജി രാധാകൃഷ്ണൻ. അദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തത്.
1: ഓക്കെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് മെസ്സേജിലൂടെ അത് അറിയിക്കാവുന്നതാണ്. കൂടെ ടോമിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇസബെല്ലയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്.
0: ഓക്കെ,
1: അപ്പം ഇസബെല്ലയ്ക്ക് ഒരു നല്ല വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാലും നമ്മളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞൊരു സ്പെഷ്യൽ ഹാപ്പി

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടം പോതുമാക്കൊണ്ട്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa
1: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
2: you're home. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ഏകാന്തം നിറഞ്ഞിരിക്കും.
3: ഏകാന്തം, അതെ, ഏകാന്തം എന്നുള്ള മൂവിയാണ് നമ്മൾ ഇന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ലിറിക്സ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയായിരുന്നു, മ്യൂസിക് ചെയ്തിട്ടുള്ളത് കൈതപ്രം വിശ്വനാഥനായിരുന്നു കേട്ടോ. എന്റെ മലയാളം വേർഷനകത്ത് കിടക്കുന്നത് അദ്ദേഹത്തിന്റെ പേര്
2: എം ജി
3: രാധാകൃഷ്ണൻ സാറിന്റെ പേരാണ്.
2: ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ, നമ്മുടെ ജസീം പറഞ്ഞു ഏകനാണെന്ന് പറഞ്ഞു. ജസീമിന് ഏകനൊന്നും അല്ല, ഹാപ്പി ബർത്ത്ഡേ ജസീം ബ്രോ. ജസീം ബ്രോയ്ക്ക് കൂടെ ഒരു പാട്ടിട്ട് കൊടുക്കൂ, ബർത്ത്ഡേ വിഷസ് ഹാപ്പി ആവട്ടെ, സന്തോഷം അതല്ലേ എന്നും വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മജ്ലിസ്
3: ദോഹ
2: എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ളൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട് കേട്ടോ.

0: ഓക്കെ, അങ്ങനെ ഒരുപാട് പേരുടെ നല്ല നല്ല
1: രാജേഷ് മറ്റെങ്കിലും നസീമും ഒക്കെ അദ്ദേഹത്തിന് പെരുന്നാൾ ആശംസകൾ അറിയിച്ചു.
0: ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാജു ശ്രീധർ നാട്ടില് ഒരു മാസം അവധിയായിരുന്നു കേട്ടോ. അപ്പൊ അവധിയായിരുന്ന സമയത്ത് ആള് അവിടുന്ന് നൈജീരിയ നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നാട്ടിൽ എത്തി കഴിഞ്ഞ് നമ്മള് പല സ്ഥലത്തേക്ക് പോകുമല്ലോ. അപ്പൊ ആള് രാവിലെ മെസ്സേജ് അയക്കും, കൊച്ചിയിൽ നിന്ന് ഗുഡ് മോർണിംഗ്, പിന്നെ അയക്കും അടുത്ത സ്ഥലത്ത് നിന്ന് ഗുഡ് മോർണിംഗ്, അങ്ങനെ ഗുഡ് മോർണിംഗ്, കൊച്ചിയിൽ നിന്ന് പല പല ജില്ലകളിൽ നിന്ന് ഗുഡ് മോർണിംഗ് അയച്ച് അവസാനം ഒരു ദിവസം അയച്ചു മുംബൈയിൽ ബോംബെയിൽ നിന്നും ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോ ഞാൻ നേരെ നൈജീരിയയിലേക്ക് പോവാണ്. പിന്നെ ദാ നൈജീരിയയിൽ നിന്നും എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്.
1: ഒരു നൈജീരിയൻ നമസ്കാരത്തോട് കൂടി തന്നെ ഇന്നത്തെ മോർണിംഗ് സവാരി ഞങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ദിവസം ഒരു മാസത്തിന്റെ തുടക്കമാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുണ്ടാവും, ഒരുപാട് തീരുമാനങ്ങൾ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ, ഒരു നല്ല മാസം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ വീക്കെൻഡിലും നമ്മൾ പറയുന്നത് പോലെ തന്നെ ആഘോഷിക്കുക, ആഘോഷിക്കുക, ആഘോഷങ്ങൾ അതിരുകടക്കരുത്.

0: കൂട്ടുകൂടാം. സുനോ അപ്ഡേറ്റ്സ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. മിനിസ്ട്രി ഓഫ് മുനിസിപ്പാലിറ്റി 6th റീസൈക്ലിംഗ് ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ 2026 പ്രഖ്യാപിച്ചു. ഒക്ടോബർ 6-7 തീയതികളിലായിരിക്കും റീസൈക്ലിംഗ് ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ നടക്കുക. ഹമദ് ജനറൽ ആശുപത്രിയുടെ സമഗ്ര വികസന നവീകരണ പദ്ധതിക്ക് പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ തുടക്കം കുറിച്ചു. രോഗികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമാക്കുക, ആശുപത്രിയുടെ പ്രവർത്തനക്ഷമതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക, സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുക, കൂടുതൽ മികച്ച ആരോഗ്യ പരിപാലന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ് നവീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 2029 മൂന്നാം പാദത്തോടെ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി വിവിധ ഘട്ടങ്ങളായാണ് നടപ്പാക്കുന്നത്. നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന കാലയളവിൽ ആശുപത്രിയിലെ ദിനം പ്രതിയുള്ള ചികിത്സാ സേവനങ്ങളിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്നും രോഗികൾക്കുള്ള സേവനങ്ങൾ സാധാരണ പോലെ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഖത്തറിൽ ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പ്രീമിയം ഗ്രേഡിന് പെട്രോളിന് 1.95 റിയാൽ, സൂപ്പർ ഗ്രേഡിന് 2.10, ഡീസലിന് 2.05 റിയാൽ എന്നിങ്ങനെയാണ് നിരക്കുകൾ. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഇരട്ട സെഞ്ചുറി എന്ന റെക്കോർഡ് ശുഭ്മൻ ഗിൽ സ്വന്തമാക്കി. ഏകദിനത്തിൽ ഒന്നിലധികം ഇരട്ട സെഞ്ചുറി നേടുന്ന ലോകത്തിലെ രണ്ടാമത്തെ താരം, റൺ ചേസിംഗിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ചരിത്രത്തിലെ രണ്ടാമത്തെ താരം എന്നിങ്ങനെയുള്ള അപൂർവ നേട്ടങ്ങളും ഗിൽ സ്വന്തമാക്കി.
1: This is home delivery only on Radio Suno 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: Nesto, all that you need.
4: ഹലോ, ഗുഡ് മോർണിംഗ്. ഇനിയ കാലി വണക്കം, സുപ്രഭാതം. എല്ലാവർക്കും ഒരു അടിപൊളി മോർണിംഗ് വിഷസ് മാത്രമല്ല കേട്ടോ, ഒരു പുതിയ മാസം അങ്ങോട്ട് തുടങ്ങുകയാണ്. ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഒരുമിച്ച് ലിസ്റ്റ് എല്ലാം റെഡിയാണ്, സെറ്റാണ്. അപ്പൊ ആ ഒരു പ്ലാനിങ് ലിസ്റ്റ് ഞാൻ ഓക്കെ ആക്കി വന്നപ്പോഴത്തേക്കും എനിക്ക് പതിവായിട്ട് അയക്കാറുള്ള മോർണിംഗ് വിഷസ് ഇങ്ങ് പോന്നോട്ടെ 5000997 മാത്രമല്ല നമുക്ക് ഏറ്റവും അധികം ഒരു ഡേ സ്പെഷ്യൽ ആക്കാൻ പറ്റുന്നത് ആ ഒരു മോർണിംഗ് വിഷും. മോർണിംഗ് വിഷിന്റെ കൂടെ തന്നെ ഒരു ചെറിയ സ്മൈലി ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന സന്തോഷം എന്നുള്ളത് രാത്രി ചിലപ്പോൾ നമ്മൾ കുറച്ചൊന്ന് നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആയിരിക്കാം, അങ്ങനെയൊക്കെ ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ്, സന്തോഷം, ഇതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ പറഞ്ഞറിയിക്കാത്ത സന്തോഷം ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡേ വിഷയം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയക്കുക. മെസ്സേജായിട്ട് അവർക്ക് അയക്കുമ്പോൾ ആ ഒരു മെസ്സേജ് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ചിരിയൊക്കെ തന്നെയാണ് ലൈഫിലെ മറ്റുള്ളവരുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു കാര്യം ഒരിക്കൽ കൂടി പുതിയൊരു മന്ത് ആയതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഹോം ഡെലിവറി സന്ദീപാണ് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

Once again, welcome back to Radio Sonu 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. പുതിയൊരു മാസം തുടങ്ങുകയാണ്, പ്ലാനിംഗ് സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും പ്ലാനിങ്ങിന്റെ ആദ്യഘട്ടമായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് വളരെ വളരെ വളരെ അധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. മന്തിന്റെ സാലറി ഒക്കെ സെറ്റായി, കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ഷോപ്പിംഗിന്റെ കാര്യവും ഒന്ന് സ്റ്റോക്കപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഡിസിഷനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ രണ്ട് ടിപ്പ് അവിടെ പറയാനുള്ളത്, ഒന്ന്, നമുക്ക് സീസണൽ ആയിട്ടുള്ള സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല, ഓഫേഴ്സ്, ഒരുപാട് സീസണൽ ഓഫേഴ്സ് വരുന്നുണ്ട്. സീസൺ എൻഡ് ചെയ്യുന്നതിന്റെ ഓഫേഴ്സ്, സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഓഫേഴ്സ്. അപ്പൊ ആ ഓഫേഴ്സ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ പർച്ചേസ് ലിസ്റ്റ് ഒന്ന് റെഡിയാക്കാൻ. എവിടെയാണ്, ഏത് മാർക്കറ്റിലാണുള്ളത്, നമുക്ക് ജസ്റ്റ് ട്രാവൽ ചെയ്യാൻ ഇവിടെ ഖത്തർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആക്സസിബിൾ, എവ്രി സിംഗിൾ മാർക്കറ്റ് ഇസ് ആക്സസിബിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രീ ടൈം പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ ബഡ്ജറ്റ് ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ആ ഒരു ടിപ്പായിട്ട് നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ആൻഡ് ഈ ഒരു ടിപ്പ് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നത് മനോഹരമായിട്ടുള്ള ഒരു ട്രാക്കിലേക്കാണ്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 1.7 FM.
1: Qatar's favorite radio station.
2: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
0: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
2: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
0: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
0: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കൂട്ടുകൂടാം.
4: ചെന്നൈ ബീറ്റ്സ്.
5: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
6: എന്താട്ടോ പോതുമാക്കളുണ്ട്.

ഈ ലൈഫിൽ പ്ലാനിങ് ഒക്കെ എത്ര ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. സോ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് രാവിലത്തെ സമയം ഇത് വീട്ടില് ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്നവരുടെ ആ ഒരു നോളജിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ രാവിലെ കുട്ടികളെയും കൊണ്ട് ഇറങ്ങുന്ന ആ ഒരു സമയം മാക്സിമം ഡ്യൂട്ടീസ് ഒന്ന് കറക്റ്റായിട്ട് ഷെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, വൈഫും ഹസ്ബൻഡും കൂടെ ആ ഡ്യൂട്ടീസ് ഒക്കെ ഷെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെപ്പാടെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കൺഫ്യൂഷൻ മാത്രമല്ല, അവർക്കും അതൊരു ട്രോമയായിട്ട് അല്ലെങ്കിൽ അവർക്കതൊരു എന്താണ് ഭയങ്കരമായിട്ടുള്ള നൈറ്റ് മെയർ ആയിട്ട്, അപ്പൊ രാവിലെ എണീക്കാനേ തോന്നൂല, അവർ വീണ്ടും കൂടുതൽ വടി കാണിക്കും, കരയും, കുറച്ച് നിർബന്ധം കാണിക്കും. ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രാഫിക് ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ മാസം എന്തൊക്കെയാണ് നമുക്ക് നെഗറ്റീവായിട്ട്, നെഗറ്റീവ് എന്ന് പറയണ്ട, ബട്ട് സ്റ്റിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കാതെ പോയത്, ആ നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ ഇത്തവണ ഈ ഒരു മാസം നമുക്ക് ചെയ്തു നോക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. അത് തന്നെയാണ് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും സക്സസ് പോയിന്റിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളെ അടുത്ത പാട്ടിലേക്ക് കൊണ്ടുപോവാണ്. വൈ ബിക്കസ് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇസ് കമ്മിങ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. ദിസ് ഇസ് ഹോം ഡെലിവറി. സന്ദീപാണ് കൂടെയുള്ളത്.

0: This is home delivery only on Radio Suno 91.7 FM. In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
1: ഹലോ, വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. ഈ ടൈം നമ്മൾ സീരിയസ് ആയിട്ടുള്ള വർത്തമാനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ നേരെ പോകുന്നത് ഒരു ചെറിയ ഗെയിമിലേക്കാണ്. അപ്പൊ എല്ലാവരും ഫോണൊക്കെ എടുത്ത് റെഡി ആയിരുന്നുള്ളൂ. 5000997 നിങ്ങളുടെ ആൻസേഴ്സ് അയക്കേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടി ഞാൻ ആ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ദ റെഡ് ഐലൻഡ്? റെഡ് ഐലൻഡ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്നുള്ള ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. പക്ഷെ ഇപ്പൊ ഞാൻ ബാക്കി ക്ലൂസ് ഒന്നും തരുന്നില്ല. ആൻസർ കിട്ടിയവര് സെർച്ച് ചെയ്യാണ്ട്, ഗൂഗിളൊക്കെ നോക്കാണ്ട്, ചാറ്റ് ജിപിടി നോക്കാണ്ട് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ. 5000997. സന്ദീപാണ് കൂടെയുള്ളത്. ദാ ഒരു ചോദ്യം നിങ്ങളുടെ അരികിലേക്ക് എത്തുമ്പോൾ വെയിറ്റിംഗ് ആണെന്നറിയാം. നല്ല പാട്ടുകൾക്കും നല്ല നല്ല മൊമെന്റ്സ് ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പൊ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ഓഫീസിന്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ കേട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരവും കൂടി തരാനായിട്ട് മറന്നുപോകണ്ട. സന്ദീപാണ് നിങ്ങളുടെ കൂടെയുള്ളത് ഓൺ ഹോം ഡെലിവറി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: വോഡഫോൺ ഷൂഫ് ആപ്പ്.
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
2: ഹലോ, നമസ്കാരം, ഞാൻ അഖില ആണ്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: Adi, ente birthday celebration enda chelavu ende?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: ഹോം ഡെലിവറി.

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

Once again, welcome back to Radio Sonu 91.7 FM. Home delivery time, Sandeep ആണ് കൂടെ ഉള്ളത്. ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആൻസർ എന്താണെന്ന് അറിയാനായിട്ട്. ആൻഡ് ഐ ഹവ് ഗോട്ട് എ ലോട്ട് ഓഫ് ആൻസേഴ്സ് പതിവ് പോലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും പേര് എടുത്ത് വായിക്കുന്നില്ല, പക്ഷെ എല്ലാവർക്കും ആൻസർ മനസ്സിലായി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡെസ്റ്റിനേഷനെ പറ്റി മറ്റൊരു ക്ലൂ ചോദിച്ചു കഴിഞ്ഞാല്, ദിസ് പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ ഹാസ് ദ ഫോർത്ത് ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ദ വേൾഡ്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. റെഡ് ഐലൻഡ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഏത് രാജ്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ കേൾക്കാതെ പോയവർക്കാണ് ഒരിക്കൽ കൂടി ഞാൻ ആ ക്ലൂസ് ഒന്ന് റിപ്പീറ്റ് ചെയ്തത്. ആൻസർ അറിയാന്നുള്ളവര് പെട്ടെന്ന് അങ്ങോട്ട് ഫോൺ എടുക്കുക, എന്നിട്ട് ആൻസേഴ്സ് എനിക്ക് അയച്ചു തുടങ്ങുക. വൈ? ബിക്കോസ് ഞാൻ ഇവിടെ വെയിറ്റിംഗാണ് നിങ്ങളുടെ ആൻസേഴ്സ് അറിയാനായിട്ട്. എത്ര പേർക്ക് ഈ സ്ഥലം അറിയാം എന്നുള്ളത് നോക്കട്ടെ. ആൻഡ് ഓഫ് കോഴ്സ് മൂവീസ് ഒക്കെ കാണുന്ന, നമ്മുടെ ഹോളിവുഡ് മൂവീസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ ഒത്തിരി ചിത്രങ്ങളിലൊക്കെ തന്നെ ഈ ഒരു പേര് മെൻഷൻ ചെയ്ത് വരാറുണ്ട്. ഒരുപാട് സീരീസുകൾ പോയിട്ടുണ്ട്. അപ്പോ പെട്ടെന്ന് ഇപ്പൊ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻസേഴ്സ് വന്നോട്ടെ 5000917. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസിയാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഹോം ഡെലിവറി. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

വൺസ് അഗൈൻ വെൽക്കം ടു റേഡിയോ സോല 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. ഈ ടൈം എല്ലാവരും മീറ്റ് ചെയ്തിരിക്കുന്ന ആൻസറിന് വേണ്ടിയിട്ടാണ്. ഞാൻ എന്തായാലും ഒരുപാട് ലോങ് അടിപ്പിക്കുന്നില്ല. നമുക്ക് ഒത്തിരി പേര് വീണ്ടും സെക്കൻഡ് ലിസ്റ്റിലേക്ക് ഒരുപാട് പേര് തന്നെ റൈറ്റ് ആൻസേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി കയ്യടി എല്ലാവർക്കും റൈറ്റ് ആൻസേഴ്സ് തന്നെയാണ്. ഒന്ന് രണ്ട് പേര് തെറ്റിച്ചെങ്കിലും പിന്നെ രണ്ടാമത് ഞാൻ ഒരു ക്ലൂ പറഞ്ഞപ്പോൾ ആ ക്ലൂ ഒക്കെ പോയി നോക്കി ശരിയായിട്ടുള്ള ഉത്തരം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു അടിപൊളി ആ ഒരു എഫേർട്ടിന്, മിക്കവാറും എല്ലാവരും ഒക്കെ തന്നെ വർക്കിംഗ് ആയിരിക്കും, ഡ്രൈവിംഗ് ആയിരിക്കും. അപ്പൊ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പാർക്ക് ചെയ്ത് മെസ്സേജ് അയക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം എടുത്തു പറയേണ്ട, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഓൾവേസ് സേഫ് ആയിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ചിരിച്ചിരിക്കുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഫേസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് അങ്ങോട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ക്ലൂസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ വെരി ഫസ്റ്റ് ക്ലൂ എന്നത് റെഡ് ഐലൻഡ് എന്നറിയപ്പെടുന്ന രാജ്യം. രണ്ടാമത്തെ ക്ലൂ ആയിട്ട് വന്ന് ലോകത്തിലെ തന്നെ നാലാമത്തെ ഏറ്റവും വലിയ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്താണെന്നുള്ളതും മറ്റൊരു ക്ലൂ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ സിനിമകളുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു ഏരിയ ആണെന്നുള്ളത് പറഞ്ഞു പോയി. അപ്പൊ സിനിമകളല്ല, സിനിമ പേരുകളുമായിട്ടാണ്. സോ നമ്മുടെ സ്ഥലം ഇസ് നത്തിങ് മോർ ദാൻ ദ വണ്ടർഫുൾ മാഡഗാസ്കർ. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ അടിപൊളി ഒരു കൈഡി ഫോർ ദ എഫേർട്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു പാട്ടിലേക്കാണ് കടക്കുന്നത്. സന്ദീപാണ് കൂടെയുള്ളത്. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: This is Radio Suno
5: 91.7 FM.
4: Qatar's favorite radio station. Home delivery.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM
2: in association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: Once again, welcome back. Radio Suno 91.7 FM ഇലെ the home delivery time. സന്ധിവാണ് കൂടെയുള്ളത്. ഒത്തിരി ആൻസറൊക്കെ കേട്ട് എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഉച്ച സമയമായിട്ടുണ്ട്. ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും ഉഷാറായിട്ട് വീട്ടിലോട്ട് പോകുന്നവരുണ്ടായിരിക്കാം, ഫ്രണ്ട്സുമായിട്ട് ഹോട്ടലിൽ പോകുന്നവരുണ്ടായിരിക്കാം, വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഭക്ഷണം ദേ തുറന്ന് കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. അപ്പം അതൊക്കെ കഴിച്ച് ഞാൻ കുറേ നല്ല പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, നമ്മൾ പുറത്ത് ക്ലൈമറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇസ് ഗെറ്റിംഗ് ബെറ്റർ. പക്ഷേ രാത്രി സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേസിംഗ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് മിക്കവാറും ഒക്കെ നമുക്ക് കിട്ടുന്നത്. ആ ഒരു ടൈം പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് അത് ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മാസ്ക്, മാസ്ക് എന്തായാലും കയ്യിൽ വെക്കാനായിട്ട് മറന്നുപോകണ്ട. കാറുള്ളവർ അത് ജസ്റ്റ് ഒരു ബോക്സ് മേടിച്ച് അത് കാറിലേക്ക് വെക്കുക. അതേപോലെ തന്നെ വെള്ളം കുടിക്കാനായിട്ട് മറന്നുപോകരുത്. ഡീഹൈഡ്രേഷനും കാര്യങ്ങളും ഒക്കെ വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇനി ഈവനിങ് സമയം എവിടെ പോകും, കുട്ടികളൊക്കെ ഉണ്ട് വീട്ടിൽ, ജസ്റ്റ് അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ചെറിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. റേഡിയോസ് 91.7 FM കേട്ട്

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
1: Hi everyone, Jyotsna here.
2: You are listening to
1: Radio Suno. Kete kete kootukoodam.
3: Suno Bollywood.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഹോം ഡെലിവറി

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം വെൽക്കം ഇത് റേഡിയോ സോണോ 91.7 FM ഹോം ഡെലിവറിയുടെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. വിശേഷങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു പോയി. അക്കൂട്ടത്തിൽ കുട്ടികളെ ഈവനിങ് സമയം കൊണ്ടുപോകാനായിട്ട് ഒന്ന് ഹാപ്പി ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. വെരി ഫസ്റ്റ് തിങ് എന്നുള്ളത് ഓളും വാക്കിങ്ങും അജണ്ടയൊക്കെ എല്ലാം യൂഷ്വൽ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ ഒരു ടൈം ഇനി അങ്ങടേക്കുള്ള ആ ഒരു സീസൺ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കൾട്ടിവേറ്റ് ചെയ്യാനും കുറച്ച് വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾസും ഫ്ലവേഴ്സും ഇതൊക്കെ കാണുമ്പോൾ വീട്ടിൽ കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും തന്നെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് വീട്ടിൽ നമ്മുടെ ബാൽക്കണിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയാൽ, ബാൽക്കണി ഇല്ലാന്നുണ്ടെങ്കിൽ ടെറസോ സ്റ്റെയർസോ ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നഴ്സറീസിലൊക്കെ പോയിട്ട് ചെറിയ ചെറിയ സീഡുകളും അതേപോലെ തന്നെ പ്ലാന്റിന്റെ തൈകളും ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത് നാളത്തേക്കുള്ള ഒരു നിക്ഷേപവുമാണ്. ആൻഡ് ഓഫ് കോഴ്സ് കുട്ടികളുടെ ആരോഗ്യവും നമ്മുടെ ആരോഗ്യവും സുരക്ഷിതമാക്കുന്നതിന്റെ ഒരു ബേസ് ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും അങ്ങോട്ട് അങ്ങോട്ട് ഓരോ സീസണും മാറുമ്പോൾ കുട്ടികൾ ഇത് മാക്സിമം ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. ആ വിന്റർ സീസണു വേണ്ടി കാത്തിരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ലൈഫിലും വരുമ്പോൾ ദാറ്റ് വിൽ ബി സംതിങ് അമേസിംഗ്. ഇനി സെക്കൻഡ് തിങ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും. ഞാൻ ഇന്നലെ തന്നെ ഈ ഒരു സർപ്രൈസ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കേൾക്കാതെ പോയവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാനായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
0: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
2: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
0: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോസ് 91.7 FM. ഈ ഒരു ടൈം കുട്ടിമക്കൾസൊക്കെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ ദാ ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പൊ തന്നെ ശല്യപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. കുട്ടിമക്കൾസ് മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമില് ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞ ഒരു തണുത്ത ഐസ്ക്രീം കഴിക്കണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ഡെയറി ക്യൂലിലേക്ക് പോയാൽ മതി. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്പെഷ്യൽ പ്രമോഷൻ ഓഫേഴ്സ് ആണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കേക്ക്സ് 60 riyal കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, ബ്ലിസാർഡ്സ് 10 riyal തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി സ്വേൾസ് ആണെങ്കിൽ 17 riyal റേറ്റ് ഉണ്ടായിരുന്നത് 9 riyal നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ഫോർ ഫൈനലി കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആ ഒരു സൺഡേസ് 5 riyal മാത്രമാണ് ആ ഒരു സൺഡേയുടെ ചാർജ് എന്ന് പറയുന്നത്. ഇത്രയും വലിയ ഓഫേഴ്സ് ഒക്കെ തരുമ്പോൾ നമ്മൾ പിന്നെ എന്തിനാണ് യൂട്ടിലൈസ് ചെയ്യാണ്ടിരിക്കുന്നത്? ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ്. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുന്നു. നാളെ പാക്കലാം ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. See you all. Love you. Take care. Bye-bye.

0: ഹൈപ്പർമാർക്കറ്റിന്റെ ആദ്യ 10-20-30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10-20-30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600-ലധികം പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10-20-30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ്, അൽഗറാഫ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: തീരാവുന്നേ ഇപ്പൊ നിനക്കുള്ളൂ, അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: ഹോം ഡെലിവറി.

0: ഹായ്, ഞാൻ എം ജെ ചന്ദ്രൻ.
1: യു ആർ ലിസണിംഗ് ടു
0: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിട്ടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: മാറ്റിനി ക്ലാസിക്സ്.

0: പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
1: Adhe, enna birthday celebration enda chelavu vende?
2: Samsamil mathi mathi.
3: Uff. ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: മാറ്റിനി ക്ലാസിക്സ്.

0: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
1: യു ആർ ലിസണിംഗ് ടു
0: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
7: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
8: മാറ്റിനി ക്ലാസിക്സ്.

0: നിങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: ഗുഡ് ആഫ്റ്റർനൂൺ മാറ്റിനി മാഷപ്പിൽ അങ്ങനെ സിനിമാ വിശേഷങ്ങളുമായിട്ട് അഷ്ടമിയും നിസയും ഒരുമിച്ച് എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.
1: അതെ, ഒത്തിരി വിശേഷങ്ങളുണ്ട് ഇന്ന്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറെ ആക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാനുണ്ട്. സിനിമകളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ടുണ്ട്
0: ഉറപ്പായിട്ടും. അതിൽ ആദ്യം തന്നെ ഇന്ന് വിനീത് ശ്രീനിവാസിന്റെ ബർത്ത്ഡേ ആണ്.
1: അതെ,
0: വിനീതിന്റെ സിനിമകളെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് ഇന്നലെ ജസ്റ്റ് ജോയ് വന്നപ്പോ നമ്മൾ പറഞ്ഞില്ലേ ഫീൽ ഗുഡ് സിനിമകൾ അല്ലേ? അതുപോലെ തന്നെയാണ് എപ്പോഴും വിനീതിന്റെ സിനിമകളും. ഇപ്പോ ഫീൽ ഗുഡ് സിനിമകൾ ഭയങ്കരമായിട്ട് മലയാളികൾക്ക് ഇഷ്ടമാണ്. കാരണം എല്ലാ ത്രില്ലറിന്റെ ഒക്കെ ഇടയില് നമുക്ക് ചില ഫീൽ ഗുഡും വേണ്ടേ.
1: അതെ,
0: അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ വിനീതിന്റെ സിനിമകൾ എപ്പോഴും നമുക്ക് ഫേവറേറ്റ് ആണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമകളാണെങ്കിലും അഭിനയിച്ച സിനിമകളാണെങ്കിലും ഒക്കെ നമുക്ക് എടുത്തു പറയാനും ഉള്ള ക്യാരക്ടറുകളുണ്ട്, സിനിമകളുണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ ചില സംഭവങ്ങൾ ഒരു ചെറിയൊരു ഓഡിയോ നമ്മൾ കേൾപ്പിക്കാന്ന് വിചാരിക്കുകയാണ്.
0: അതെ, ആ ഒരു ഓഡിയോ കേട്ടിട്ട് ആ ഒരു സിനിമ ഏതാണെന്ന് നിങ്ങൾ പറയണം. ഈ പറഞ്ഞ പോലെ ആളുടെ അഭിനയം ആക്ച്വലി സൈക്കിൾ സിനിമയിലൂടെയാണ് തുടങ്ങിയത്. എന്നിട്ട് കുറച്ചധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് ചെയ്ത സിനിമ പറഞ്ഞ് തുടങ്ങേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം മലർവാടി ആണെന്നുള്ളത്. എന്തായാലും ഇതില് അഭിനയിച്ചതാണോ ഡയറക്റ്റ് ചെയ്തതാണോ എന്ന് പറയുന്നില്ല, പക്ഷെ ഈ ഒരു ഓഡിയോ കേട്ടിട്ട് ഏതാണ് സിനിമയെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ അത് മെസ്സേജ് അയക്കാം 5000917 ലേക്ക്.
2: ലാസ്റ്റ് വൺ വീക്ക് ആയിട്ട് ഞാൻ ഈ പ്രസന്റേഷന് വേണ്ടി എന്ത് മാത്രം പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടെന്ന് നിനക്കറിയാലോ. ഷാർപ്പ് 10:30 ഞാൻ ഓഫീസിൽ എത്തിയിരിക്കും.
3: ഗൗതം, നീ ഇപ്പൊ എവിടെ എത്തി?
2: നമ്മുടെ പുതിയ ഫ്ലെക്സ് ബോർഡ് ഇല്ലേ, അവിടെ എത്തിയപ്പോഴാണ് നശിച്ച ബ്ലോക്ക്.
3: ബെസ്റ്റ്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ആ വഴി വരണ്ട, ബ്ലോക്ക് ഉണ്ടാവും.
1: അപ്പൊ ഈ ഒരു ഓഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ ഡയറക്ട് ചെയ്ത സിനിമയാണോ അഭിനയിച്ച സിനിമയാണോ അഭിനയിച്ച സിനിമയാണ് മനസ്സിലായി ശബ്ദം കേട്ടപ്പോ.
0: ഉറപ്പായിട്ടും. പിന്നെ അതിനകത്ത് അജുവിന്റെ ശബ്ദം കൂടി കേട്ടപ്പോ അജു വർഗീസും കൂടി ഉള്ള സിനിമയാണെന്നും കൂടി മനസ്സിലായി.
1: ഓക്കെ, ഏതാണ് ഈ മൂവി അല്ലേ?
0: ഏതാണ് മൂവി? വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000917 ലേക്ക്.

പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005612.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
3: ലിസൺ, ലാസ്റ്റ് 1 വീക്ക് ആയിട്ട് ഞാൻ ഈ പ്രസന്റേഷന് വേണ്ടി എന്തുമാത്രം പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടെന്ന് നിനക്കറിയാലോ. ഷാർപ്പ് 10:30 ഞാൻ ഓഫീസിൽ എത്തിയിരിക്കും.
4: ഗൗതം, നീ ഇപ്പൊ എവിടെ എത്തി?
3: നമ്മുടെ പുതിയ ഫ്ലെക്സ് ബോർഡ് ഇല്ലേ, അവിടെ എത്തിയപ്പോഴാണ് നശിച്ച ബ്ലോക്ക്.
4: ബെസ്റ്റ്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ആ വഴി വരണ്ട, ബ്ലോക്ക് ഉണ്ടാവും.
3: ഞാനത് മറന്നു.
5: ഓഡിയോ ആണ് കുറച്ച് മുൻപ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് ഇന്നത്തെ ദിവസം വിനീത് ശ്രീനിവാസൻ മൂവീസിനെ കുറിച്ചിട്ട് സംസാരിക്കണം. അപ്പൊ അതിലൊരു മൂവിയിലെ ഒരു ഡയലോഗാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്, ഇത്.
6: അതെ, ഒരുപാട് പേരുടെ റൈറ്റ് ആൻസേഴ്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാരും പടപടാന്ന് സിനിമ ഏതാണെന്ന് നമ്മൾ ജഡ്ജ് ഭയങ്കര കടുപ്പായിരിക്കും. നമുക്ക് എവിടെ പേര് കേട്ടപ്പോ തന്നെ മനസ്സിലായി ഏതാണ് സിനിമ എന്നുള്ളത്.
5: അതെ, ഈ പറഞ്ഞ പോലെ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്ന സിനിമയാണ്. ഈ പറഞ്ഞ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ സൈക്കിൾ, മകന്റെ അച്ഛൻ, ട്രാഫിക്കിലും ചാപ്പാ കുരിശിലും, പത്മശ്രീ ഭരത്, ഡോക്ടർ സരോജ് കുമാർ, ഇതിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഓം ശാന്തി ഓഷാനയിലാണ് ഡോക്ടർ പ്രസാദ് വർക്കി വന്നിട്ട് അങ്ങോട്ട്
6: തകർത്തത്. ഇഷ്ടമാണ്
5: ലാസ്റ്റ് അല്ലേ, നമുക്ക് തന്നെ അങ്ങോട്ട് ദേഷ്യം വരും. ആ ഒരു സീനായിരുന്നു. അതിനുശേഷം ഓർമ്മയുണ്ടോ ഈ മുഖമാണ് വരുന്നത് 2014. ഇത് ഈ പറഞ്ഞ പോലെ ഒരു മ്യൂസിക്കൽ ഫിലിം എന്നും വേണമെങ്കിൽ ഇതിനെ പറയാം, റൊമാൻറ്റിക് ഫിലിം എന്നും പറയാം. അൻവർ സാദിഖിന്റെ ഡയറക്ഷനിൽ ഇറങ്ങിയ മൂവിയായിരുന്നു. ആൻഡ് ഈ ഒരു മൂവിയിലൂടെയാണ് അഭിനയത്തിന്റെ കുറച്ചും കൂടി പാഠങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയത് എന്നാണ് ഒരു ഇന്റർവ്യൂവിൽ വിനീത് ശ്രീനിവാസൻ പറയുന്നത്.
6: ഓക്കെ, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഓർമ്മയുണ്ടോ ഈ മുഖത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന്റെ റിയൽ സ്റ്റോറി ഒരു സിനിമയുണ്ട്. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാര് കണ്ടു നോക്കിക്കോ, കിഡിലൻ സിനിമയാണ് കേട്ടോ. 51st Dates എന്ന് പറഞ്ഞിട്ട് 2004 റിലീസായ ഒരു ഒരു മൂവിയാണ്.
5: എനിക്ക് അതിന്റെ ആ ഒരു ഓവറോൾ തീം ഭയങ്കര ഇഷ്ടമാണ്.
6: അത് ശരിക്കും ആ ഒരു മലയാളം നല്ലതാണ്, പക്ഷെ ഈ 51st Dates എന്നുള്ള ആ ഒരു ഇംഗ്ലീഷ് വേർഷൻ ഭയങ്കര അടിപൊളിയാണ്,
5: ഉറപ്പായിട്ടും. ആൻഡ് ഇതിന്റെ പാട്ടുകളും ഭയങ്കര നമുക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് സോങ്സ് ഉണ്ട്. ഷാൻ റഹ്മാന്റെ മ്യൂസിക് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പാട്ടുകൾ ഇതിലുണ്ട്. ഏകദേശം 6 പാട്ടുകളുണ്ട് കേട്ടോ.
6: അതെ, ഈ പാട്ടിന്റെ കഥ പറയുന്ന സമയത്ത് ഓർമ്മയുണ്ടോ ഈ മുഖത്തിലെ ഒരു പാട്ട് പിന്നീട് അരവിന്ദന്റെ അതിഥികൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്.
5: അതായത് ഇതിനു വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലും ഇതിൽ അവർ ഉപയോഗിച്ചില്ല. നേരെ തിരിച്ച് അരവിന്ദന്റെ അതിഥികൾ ഏകദേശം 2018 അത് റിലീസ് ആവുന്നത്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ഷാൻ റഹ്മാൻ തന്നെയാണ് അതിന്റെയും ഡയറക്ടർ, ഐ മീൻ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ചില മ്യൂസിക് ഈ പറഞ്ഞ
6: ചില പാട്ടുകളൊക്കെ
5: അങ്ങനെയാണ്, ചിലതിന് വേണ്ടി നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ വേറെ ചിലതിന് വേണ്ടി
6: യൂസ് ആക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇനിയും ചില വിനീത് ശ്രീനിവാസൻ സിനിമകളുടെ വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. കൂടെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വിനീത് ശ്രീനിവാസൻ മൂവി ഏതാണ് എന്നുള്ളത് മെസ്സേജിൽ പറയാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
3: വിനീത് ശ്രീനിവാസൻ സിനിമകളെ കുറിച്ചും അങ്ങനെയുള്ള ചില വിശേഷങ്ങളും ഒക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു.
4: ഉറപ്പായിട്ടും. അപ്പൊ വിനീത് ശ്രീനിവാസൻ അഭിനയിച്ച ചില സിനിമകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓർമ്മയുണ്ട് ഈ മുഖം എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അഭിനയം തന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ അദ്ദേഹത്തിന് കുറച്ച് നന്നാക്കാൻ പറ്റിയത് ആക്ച്വലി ഈ ഒരു മൂവിയിലൂടെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി ഡിറക്ഷനിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഫേവറേറ്റ് മൂവീസ് ഉണ്ട് വിനീത് ശ്രീനിവാസന്റെ ഡിറക്ടോറിയൽ നോക്കിക്കഴിഞ്ഞാൽ. അതിൽ തന്നെ മലർവാടിയിൽ തുടങ്ങി തട്ടത്തിൻ മറയത്ത് ഇസ് ഓൾവേസ് ഫേവറേറ്റ്.
3: അതെ, തട്ടത്തിൻ മറയത്തിനോട് മലയാളികൾ എല്ലാ കാലവും ഡയലോഗാണെങ്കിലും ക്യാരക്ടറുകളാണെങ്കിലും ക്യാരക്ടറിന്റെ പേരുകളാണെങ്കിലും എന്താ പറയാ ലൊക്കേഷൻ ആണെങ്കിലും പയ്യന്നൂർ കോളേജ് ഒക്കെ എനിക്ക് തോന്നുന്നത് ആ സിനിമയിലൂടെയാണ് ഭയങ്കര എന്താ ട്രെൻഡായിട്ടും അല്ലാതെ അതിലോട്ടൊക്കെ ഏതൊക്കെയോ ലെവലിലേക്ക് മാറിപ്പോയിട്ടുണ്ട്.
4: ഉറപ്പായിട്ട്. എനിക്ക് വടക്കൻ സെൽഫി ഇറങ്ങിയെങ്കിലും എല്ലാത്തിനെക്കാട്ടിയും തട്ടത്തിൻ മറയത്താണ് എപ്പോഴും ഒരു ഫേവറേറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ജേക്കബിന്റെ സ്വർഗരാജ്.
3: ജേക്കബിന്റെ സ്വർഗരാജ്യം പലരുടെയും ഒരു ഓൾ ടൈം ഫേവറേറ്റ് സിനിമയാണ്. പിന്നെ അതുപോലെ ഡയലോഗ് എനിക്ക് എല്ലാ വിനീത് ശ്രീനിവാസൻ സിനിമകളിലും നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു നല്ല ഡയലോഗും പിന്നെ പാട്ടുകളുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല.
4: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു വടക്കൻ സെൽഫി, ഈ ഒരു വടക്കൻ സെൽഫിയിലെ ഒരു പാട്ടുണ്ട് നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ട്. ആ ഒരു പാട്ട് കഴിഞ്ഞ ദിവസം ഒരു ഷോയിൽ വെച്ചിട്ട് ഷാൻ റഹ്മാൻ പറയുകയായിരുന്നു. അതിന്റെ മ്യൂസിക് ഷാൻ റഹ്മാൻ ആണല്ലോ. അപ്പൊ ഷാൻ പറയാണ് ഈ ഒരു പാട്ട് ആക്ച്വലി പാടിക്കാൻ വേണ്ടി ഇരുന്നത് നമ്മുടെ മഞ്ജു വാര്യറിനെ കൊണ്ടായിരുന്നു എന്നുള്ളത്. എന്നിട്ട് മഞ്ജു ചേച്ചിനെ വിളിച്ചു. അപ്പൊ മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പാടിയാൽ ശരിയാവോ എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു ആളുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പക്ഷെ എന്തോ പറഞ്ഞതിന് ശേഷം പിന്നെ ഇവര് കോണ്ടാക്ട് ചെയ്തു.
3: മഞ്ജു വാര്യർ അപ്പൊ ചോദിച്ചു ക്യാരക്ടർ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അവര് മഞ്ജു വാര്യർ പറഞ്ഞിട്ട് ഞാനത് ചോദിച്ചോണ്ടാണെന്ന് തോന്നുന്നു, പിന്നെ അവരെന്നെ വിളിച്ചില്ല.
4: അതെ, ക്യാരക്ടർ കൂടെ ചോദിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആളത് തമാശയായിട്ടാ പറയുന്നത്. പക്ഷെ അതിനുശേഷം ഒരു എയർപോർട്ടിൽ വെച്ചിട്ട് നേരെ മഞ്ജു ചെന്നിട്ട് ചോദിക്കുകയാണ്, ഷാനെ അന്ന് എന്നോട് പറഞ്ഞ ആ ഒരു പാട്ട് കൈക്കോട്ടും കണ്ടിട്ടില്ല ആളോ. അത് പറഞ്ഞപ്പോ ഭയങ്കര സങ്കടം തോന്നി. കാരണം അതായിരുന്നു പാട്ട്, അത് വൈക്കം വിജയലക്ഷ്മി പാടി വലിയ ഹിറ്റായി. അപ്പോ അത് മിസ്സായി പോയതിൽ മഞ്ജു വാര്യറിന് ഭയങ്കര സങ്കടം ഉണ്ടെന്നാണ് പറയുന്നത്.
3: നമുക്ക് എന്തായാലും ഇപ്പം മിസ്സാക്കാതെ ആ പാട്ടും കേൾക്കാം.
4: ഉറപ്പായിട്ടും നമുക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് വൈക്കം വിജയലക്ഷ്മിയുടെ ഐഡന്റിറ്റി കൊണ്ടുവന്നൊരു പാട്ട് തന്നെയാണ്. ഈ പറഞ്ഞ സെല്ലുലോയിഡിലെ പാട്ടൊക്കെ പോലെ തന്നെ ഇതും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പൊ നമുക്ക് അത് കേട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടോണ്ടിരിക്കുക ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക, കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: വിനീത് ശ്രീനിവാസൻ സിനിമകളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ആ വിശേഷങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. സിനിമയാണെങ്കിലും സീരിയൽ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റീലുകളാണെങ്കിലും ഒക്കെ തന്നെ ഓരോരോ ട്രെൻഡുകൾ ഓരോ സമയത്ത് വരും
1: ഉറപ്പായിട്ടും
0: അല്ലെ. ചിലപ്പം കുറച്ച് നീളമുള്ള സ്റ്റോറീസ് ആയിരിക്കാം, അത് കഴിഞ്ഞ് കുഞ്ഞു സ്റ്റോറീസ് ആയിരിക്കാം. പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് AI സ്റ്റോറീസ് ആയിരുന്നു. ഈ AI സ്റ്റോറീസ് വന്നു കഴിഞ്ഞപ്പം ഭയങ്കര കോമഡി സ്റ്റോറികൾ വന്നു. റിയൽ ഇപ്പൊ സീരിയല് പോലെ തന്നെ അല്ലെങ്കിൽ സീരീസ് പോലെയുള്ള സ്റ്റോറീസ് വന്നിട്ടുണ്ടായിരുന്നു.
1: ഇപ്പം ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു വലിയ മാർക്കറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ
0: ഏതോ
1: യൂണിവേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇടയ്ക്ക് വെച്ച് ഈ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഈ AI തുടങ്ങിയ സമയത്ത് നമ്മുടെ മലയാളത്തിലാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് മലയാള സിനിമകൾ തന്നെ AI വെച്ച് അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ AI വെച്ച് അങ്ങനത്തെ സംഭവങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാർ പുതിയ പുതിയ സ്റ്റോറി കൊണ്ടു വന്നു തുടങ്ങി,
0: പുതിയ ക്യാരക്ടേഴ്സ്
1: വന്നു തുടങ്ങി. പക്ഷെ അതിനും ഒരു AI ഫീൽ ആയിരുന്നു. പക്ഷെ ഇപ്പോ റിയൽ ആയിട്ടുള്ള മനുഷ്യനെ പോലെ തോന്നുന്ന രീതിയിലാണ് AI വെച്ചിട്ട് സ്റ്റോറീസ്
0: ക്രിയേറ്റ്
1: ചെയ്യുന്നത്. അതും എന്തോരം കിടിലൻ സ്റ്റോറീസ്. ഷോർട്ട് ഡ്രാമ എന്ന് പറയുന്നത് ഇപ്പോ ഒരു ട്രെൻഡായി. ഷോർട്ട് ഡ്രാമയ്ക്ക് വേണ്ടി മാത്രം ആപ്പുകൾ വരുന്നു. ഷോർട്ട് ഡ്രാമയ്ക്ക് വേണ്ടി മാത്രം ഇൻസ്റ്റഗ്രാമിൽ അതിനു വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് നടക്കുന്നു. അത്രയധികം ആൾക്കാര് ഷോർട്ട് ഡ്രാമ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതും എനിക്ക് തോന്നുന്നു കൂടുതലും ഇംഗ്ലീഷ് ലാംഗ്വേജസിലുണ്ട്, അത് തന്നെ ഡബ്ഡ് ആയിട്ടുള്ള വേർഷൻസ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ചൈനീസ്, ജാപ്പനീസ്, കൊറിയൻ വേർഷൻസ് ഉണ്ട്. അവിടത്തേക്ക് നമ്മൾ കാണുന്ന ഈ ഇതില്ലേ സീരീസ്,
0: അതെ സീരീസിന്റെ കുഞ്ഞു വേർഷൻ,
1: അതിന്റെ കുഞ്ഞു വേർഷൻ,
0: അതായത് മൈക്രോ ടൈപ്പ് എന്നൊക്കെ വേണമെങ്കിൽ മൈക്രോ ഡ്രാമ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ട്രെൻഡ് കൂടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട്, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല,
1: എല്ലാവരും
0: കണ്ടുപാടം കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്.
1: എന്റെ പൊന്നി നിസ, സത്യം പറയട്ടെ, ഭയങ്കര അഡിക്ഷൻ ആണ്. അതായത് നമ്മളിത് കണ്ടോണ്ടിരിക്കുമ്പോ, പ്രത്യേകിച്ച് നമുക്ക് ചിലപ്പോ ഇൻസ്റ്റഗ്രാമിലായിരിക്കും ഇത്
0: വരുന്നത്,
1: ഇത് കണ്ടുണ്ടല്ലോ ഒരു മൊമെന്റ് എത്തുമ്പോ ഇവരങ്ങോട്ട് നിർത്തിക്കളയും. ബാക്കി കാണാൻ വേണ്ടിയിട്ട് നമ്മളത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈ ലൂപ്പിൽ നമ്മൾ പെട്ടു. കാരണം നല്ല രസമായിരിക്കും, ഒരാള് കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയായിരിക്കും, ആ പെൺകുട്ടി ഒരു ജോലി അന്വേഷിച്ച് വരുന്ന ഒരു സ്ഥലമായിരിക്കാം, ജോലിയൊക്കെ അന്വേഷിച്ച് വരുമ്പോ വില്ലന്റെ അടുത്ത് പെടും, ബുദ്ധിമുട്ടിക്കുന്നു, കാരണം ഇപ്പൊന്നിട്ട് അത് പോകുന്ന സമയത്ത് നായകൻ രക്ഷപ്പെടുത്താൻ വരുന്നു. ഇതൊക്കെ ആയിരിക്കും
0: സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ക്യൂരിയസ് ആയിട്ട്
1: കണ്ടുകൊണ്ടിരിക്കുന്നുള്ളതാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും മൈക്രോ ഡ്രാമകളാണ് പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട്
1: ഇടയ്ക്ക് വെച്ച് നമ്മുടെ മലയാള സീരിയലിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, മകൾക്ക് അമ്മ അറിയില്ല,
0: കാണുന്നവർക്ക് എല്ലാം അറിയാം.
1: ഇതേ സംഭവം ഇപ്പൊ ഷോർട്ട് ഡ്രാമയിലും.
0: അതാണ് കോമഡി. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് നമുക്ക് അറിയുന്നതാണ്. പുതിയ പേരും പുതിയ ഭാവത്തിലും വരുമ്പോ നമുക്ക് ഓഹോ ഇതാണോ ട്രെൻഡ്, ഇതാണോ പുതിയത് എന്ന് വിചാരിക്കുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ.
1: അതൊന്ന് കണ്ടു നോക്കൂട്ടോ എല്ലാരും.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
1: Adi, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: This is only on Radio Suno 91.7 FM. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10-20-30 പ്രമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600-ലധികം പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10-20-30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫ.
1: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: വെൽക്കം ബാക്ക്. ഇത് തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സലോ 91.7 FM. അഷ്ടമിയും നിസയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഇനി നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത് ഒരു തലൈവർ പടത്തിനെ കുറിച്ചിട്ടാണ്.
1: അതെ, തലൈവർ വന്നു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ ഡാ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സ്റ്റാർസിന്റെ ഒക്കെ കാര്യത്തില് വലിയ വീഡിയോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ സെക്കൻഡ്സ് ഉള്ള വീഡിയോസ് ആണെങ്കിലും അത് സോഷ്യൽ മീഡിയ അങ്ങോട്ട് ഏറ്റെടുത്ത് തകർപ്പനായിട്ട് കൊണ്ടാടും എന്നുള്ളതാണ്. രജനീകാന്ത് ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നു, ആൾക്കാരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യുന്നു, അത് അത്ര മാത്രം ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. സെക്കൻഡുകൾ മാത്രമുള്ളൊരു വീഡിയോ ആയിരുന്നു അത്.
0: അതെന്തായാലും ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അദ്ദേഹം ഓട്ടോയിൽ വന്നിറങ്ങിയത്. ധർമ്മൻ എന്ന് പറയുന്നത് ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തുന്ന ഒരു ചിത്രമായിരുന്നു അത്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് നാൾക്ക് മുൻപ് എനിക്കൊന്ന് മാറ്റിനിയിൽ തന്നെയാണെന്ന് തോന്നുന്നു, അന്ന് ഇത് അനൗൺസ് ചെയ്ത സമയത്ത് രജനി സാറ് പറഞ്ഞതും അതുപോലെ കമൽ സാറ് പറഞ്ഞതും ഒക്കെ ആയിട്ട് ഞാൻ കുറെ ഓഡിയോസ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നേ, ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൽ സാറ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, രജനി സാർ അഭിനയിക്കുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ അദ്ദേഹം അവർ രണ്ടുപേരും കൂടെ ഉള്ള കോമ്പിനേഷൻസിനെ കുറിച്ചിട്ടും, പണ്ട് കമൽ സാറ് രജനി സാറ് കമൽ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഇട ഒരു സിനിമ എന്തോ കൊടുത്തതിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്ന കുറെ കഥകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് കുറെ നാളുകളായിട്ട് ഇവരുടെ ചർച്ചയുടെ ഒടുവിലാണ് ഒരു എനിക്കൊന്ന് ഫ്ലൈറ്റിലോ മറ്റോ വെച്ചിട്ട് കുറെ നാളായില്ലേ നമ്മൾ ഈ പറയുന്നേ ഒരു ഏതെങ്കിലും ഒരു സിനിമ ചെയ്യാന്ന്, ഇത് എത്ര നാളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാണ് അവർ ധർമ്മനിലേക്ക് എത്തുന്നത്.
1: ഓക്കെ, അങ്ങനെയാണ് ധർമ്മൻ എന്നുള്ള മൂവി ഓൺ ആവുന്നത് അല്ലേ?
0: അതെ, ഇത് ആക്ച്വലി നമ്മുടെ ഡ്രാഗൺ സിനിമയൊക്കെ തന്നെ ഡിറക്ട് ചെയ്തിട്ടുള്ള അശ്വന്ത് മാരിമുത്തു എന്ന് പറയുന്ന ഡിറക്ടറാണ് ഡിറക്ട് ചെയ്യുന്നത്. എഗെയിൻ ഈ സിനിമയുടെ ഡിറക്ടറിനെ സംബന്ധിച്ച് വലിയ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ പല പല ഡിറക്ടേഴ്സ് വന്നു, പല കാരണങ്ങൾ
1: പല
0: പേരുകൾ വന്നു, അദ്ദേഹം മാറേണ്ടി വന്നു, വീണ്ടും അടുത്ത ആൾ വന്നു, അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവസാനമാണ് നമ്മുടെ ഈ ഒരു അശ്വന്തിലേക്ക് എത്തുന്നത്. ആൻഡ് മ്യൂസിക് അനിരുദ്ധാണ്. അതിനോടൊപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു സിനിമയിലെ മറ്റൊരു ആക്ടറിനെ കുറിച്ചിട്ടും കൂടി പുതിയൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. റാഷി ഖന്ന ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ റാഷി ഖന്ന അറിയാതെ അതിലെ ആക്ടർ, അതായത്
1: തെറ്റി പറഞ്ഞിട്ടറിയാതെ പേര് പറഞ്ഞു പോയല്ലേ,
0: അതെ അതെ അതെ, വില്ലൻ കഥാപാത്രം ആക്ച്വലി റിവീൽ ചെയ്യാൻ പാടില്ല,
1: പക്ഷെ അറിയാതെ പറഞ്ഞുപോയി,
0: ആളറിയാതെ ഒരു ഫോട്ടോയും പോസ്റ്റ് ചെയ്തൊക്കെ പോയി. അത് തെലുഗു ഫിലിമിൽ തന്നെ നമുക്ക് ഏറെ പ്രിയപ്പെട്ട റാം പോത്തിരിനിയാണ്. കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിസക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം, നമ്മുടെ ധനുഷിന്റെ ഉത്തമപുത്രൻ കണ്ടിട്ടുണ്ട്,
1: ഉത്തമപുത്രൻ നല്ലൊരു പാട്ടുണ്ടായിരുന്നു,
0: ഓർമ്മയുണ്ടോ?
1: പാട്ടാണ്
0: ആ സിനിമയുടെ ഒറിജിനൽ എഴുതിയിരിക്കുന്നത് ജെനിയിലെ റാം പോത്തിനിയും കൂടെയാണ്.
1: ഓക്കെ,
0: ഭയങ്കര സർ റെഡ്ഡി എന്ന് പറയുന്ന സിനിമയാണ്, ഞാൻ അതാണ് ആദ്യം കാണുന്നത്. അങ്ങനെ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതില്ലേ, ഏതാണ് അയ്യോ, നയൻതാരയുടെ ആദ്യത്തെ മൂവി ഏതാ, അത് ലാലന്റെ കൂടെ
1: വിസ്മയത്തുമ്പത്ത്,
0: അതേപോലെ ഫീൽ ചെയ്യുന്ന ഒരു സിനിമ തമന്നയുടെ കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ നല്ല നല്ല സിനിമകളുണ്ട്. അപ്പൊ റാം പോത്തിനിയാണ് ബേസിക്കലി ഇതില് ഒരു വില്ലൻ കഥാപാത്രത്തിലേക്ക് എത്തുന്നത്.
1: ആള് തന്നെയാണ് പറഞ്ഞോണ്ട് തന്നെ കുഴപ്പമില്ല,
0: കുഴപ്പമില്ല. പിന്നെ മറ്റൊരു കാര്യം
1: മനസ്സിലായി, റാം പോത്തിനിയെ മനസ്സിലായി,
0: കണ്ടപ്പോ മനസ്സിലായി, അതിനോടൊപ്പം സിമ്രനും എത്തുന്നുണ്ട് ഈ ഒരു സിനിമയില്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു സിനിമയാണ്.
1: അപ്പൊ എന്തായാലും ധർമ്മൻ ഒരു തകർപ്പൻ മൂവി ആയിട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു സ്റ്റൈൽ മനൻ പാട്ട് തന്നെ കേൾക്കാം.
0: ഈ പാട്ടിടോ,
1: ഏത് പാട്ടാണ്?
0: ഓട്ടോക്കാരൻ.

സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalinulla ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and.
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
3: Tamil Fresh.
4: Hatta podu Tamil paadal.
5: Tamil Fresh song of the hour.
6: Fresh, fresh, fresh.

0: ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഡോൺ ട്രബിൾ ദ ട്രബിൾ, എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊമോഷൻ എല്ലാരും ഇങ്ങനെ നോക്കി, എന്തായിരിക്കും ഇത്ര പ്രൊമോഷൻ,
1: അതിലുപരി പ്രൊമോഷൻ നമ്മളും കൊടുക്കുന്നു.
0: നമ്മൾ എനിക്ക് നമ്മളെല്ലാം ഈ അടുത്ത് എല്ലാ ദിവസവും ആ സിനിമയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട്,
1: അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് ആ സിനിമയെ കുറിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയാതിരിക്കാനും പറ്റുന്നില്ല, അതാണ് പ്രശ്നം. എന്തായാലും
0: പ്രശ്നമല്ല, സന്തോഷം,
1: സന്തോഷമാണ്. പക്ഷെ നമ്മളിങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു അവിടെ ഉള്ളവർ അറിയുന്നില്ല.
0: അങ്ങനെ
1: അതെ അതെ. ഇനി ഇന്ന് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഈ പറഞ്ഞ പോലെ കണ്ടതിന്റെ സന്തോഷം പങ്കിട്ട് ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ,
1: മഹേഷ് ബാബു ആണ് പറഞ്ഞിരിക്കുന്നത്, ജസ്റ്റ് വാച്ച്ഡ് ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ മൂവി, വാട്ട് എ ബ്യൂട്ടിഫുള്ളി കംപ്ലീറ്റ് എക്സ്പീരിയൻസ്, സച്ച് എ വെൽ ക്രാഫ്റ്റഡ് ആൻഡ് എ ഹാപ്പി ഫിലിം, ട്രൂലി എന്റർടൈനിങ് ആൻഡ് ഡീപ്ലി മൂവിംഗ് അറ്റ് ദ സെയിം ടൈം. ദ ഫിലിം ക്യാരി സച്ച് എ റിയൽ സെൻസ് ഓഫ് വാംത്ത് ത്രൂ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഫഹദ് സർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ചിട്ടും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കര അടിപൊളി ആക്ടർ ആണെന്നുള്ളതും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണെന്നുള്ളതും ഭയങ്കര ഇൻസ്പയറിംഗ് ആണെന്നുള്ളതും ആൻഡ് അതിനോടൊപ്പം തന്നെ ബ്രില്യന്റ് ആണ്, നിങ്ങൾ ഒരുമിച്ച് വന്നപ്പോ ആ കുഞ്ഞു മോളുണ്ടല്ലോ സാറ എന്ന് പറയുന്ന കുട്ടി ഉണ്ടല്ലോ, ആൻഡ് ഭയങ്കര ലിവിംഗ് ആയിട്ടുള്ള ഭയങ്കര ഹാപ്പി ഹാപ്പി ആയിട്ടുള്ള ഒരു കഥാപാത്രമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. ഭയങ്കര വലിയൊരു പോസ്റ്റാണ്. ആൻഡ് അതിനോടൊപ്പം തന്നെ അതിന്റെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനും ഒക്കെ തന്നെ ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ട്, ഒപ്പം പ്രൊഡ്യൂസേഴ്സിനും കൂടി ഒരു വലിയൊരു കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വലിയ ഇത് വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണെന്ന് കൂടി പറഞ്ഞു.
0: തീർച്ചയായിട്ടും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, കാണാൻ രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ സൈഡിലേക്ക് നോക്കുന്ന സമയത്തും വളരെ വലിയൊരു ഫാമിലി എന്നാണ് ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അല്ലേ.
1: ഉറപ്പായിട്ടും എസ് എസ് കാർത്തികേയനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. എസ് എസ് രാജമൗലി പേര് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മകനാണ് ഇതിൽ മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ സോബു സാറും കൂടെ തന്നെയുണ്ട്, അതായത് ബാഹുബലിയുടെ മറ്റ് ഇത് പ്രൊഡ്യൂസേഴ്സും കൂടിയുണ്ട്. പിന്നെ ഈ ഒരു സിനിമ ആക്ച്വലി വേൾഡ് വൈഡ് ഒരു റിലീസ് നാളെയാണ് കേട്ടോ, ഒക്ടോബർ 2nd. പക്ഷെ കണ്ടതിന്റെ ഒരു റിവ്യൂ ആണ് മഹേഷ് ബാബുവും ജൂനിയർ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പം ചില ഫ്രണ്ട്സ്
0: ഭയങ്കരമായിട്ട്
1: ഉറപ്പായിട്ടും ജൂനിയർ എൻടിആർ അത് തന്നെയാണ് പറഞ്ഞത്, കാർത്തികേയനായിട്ട് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ എപ്പോഴും എനിക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരാളാണ്, എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോ അത് ആദ്യം തുടയ്ക്കാൻ ഇവന്റെ കൈകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഒരു ഫ്രണ്ടിന് വേണ്ടി നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ ചെന്നൈയില് ഫ്രണ്ടിന് വേണ്ടി
0: എന്നാലും എല്ലാ സിനിമകളും ഗംഭീരമായിട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ദിസ് ഇസ് അപർണ ബാലമുരളി. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: മാറ്റിനി മാഷ വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്. ഞങ്ങൾ ഇനി വിനീതിന്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് അദ്ദേഹത്തിന്റെ സിനിമയൊക്കെ കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറെ പ്രിയപ്പെട്ട മറ്റൊരാളുടെ ബർത്ത്ഡേയും കൂടിയാണ് ഇന്ന്, സിദ്ദീഖ് സർ.
1: അതെ, ഒരുപാട് സിനിമകളിലൂടെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ പെട്ടെന്നൊക്കെ പല ഡയലോഗും ഓർമ്മ വരുന്നുണ്ട്. വയനാർ എഴുതു ഇതുപോലെ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഡയലോഗുകളും നല്ല നല്ല കഥാപാത്രങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്.
0: ഉറപ്പായിട്ടും. അപ്പൊ അദ്ദേഹം വന്ന് ഇവിടെ ഖത്തറിൽ എത്തിയ സമയത്ത് എനിക്കൊന്ന് ഏത്
1: സിനിമയ്ക്ക്
0: ആ സമയത്ത് വന്നപ്പോ ഞങ്ങളുടെ കൂടെ ഒരു ഒരു നീണ്ട
1: സെഷൻ,
0: അങ്ങനെ വേണം പറയാൻ, വലിയൊരു സെഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് കഥകൾ കേട്ടു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയൊരു കാര്യം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനോട് ഒരു മണിക്കൂറൊന്നും ഇരുന്ന കാര്യമില്ല.
1: കുറെ കഥകൾ കൂടി നമുക്ക് അറിയാനായിട്ടുണ്ട്. ഞാൻ ഇന്നിരുന്നിട്ട് ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു. ഞാൻ അങ്ങനെ സാധാരണ കാണാറില്ല, ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സമയത്ത് ഇത് കഴിഞ്ഞാൽ പിന്നെ
0: കാണില്ല,
1: കാണുമ്പോ എന്താ ഒരു ക്രിഞ്ച് അടിക്കും എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണത്തില്ല. പക്ഷെ ഇന്ന് പതിവില്ലാതെ കണ്ടു തുടങ്ങി. ഞാനന്ന് മുക്കാൽ ഭാഗവും അത് കണ്ടു.
0: അതാണ് അദ്ദേഹത്തിന്റെ മിക്ക ഇന്റർവ്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും, നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവും. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു തുടക്കകാലം, അല്ലെങ്കിൽ വലിയ വലിയ സൂപ്പർ താരങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില ഓർമ്മകൾ, അനുഭവങ്ങൾ, ഇതൊക്കെ തന്നെ അദ്ദേഹം അന്ന് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ഇവരെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാം.
2: ഈ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറയുന്ന പടത്തിൽ ഞാൻ അഭിനയിക്കാൻ വരുമ്പോൾ ഞാനൊരു തുടക്കക്കാരനാണ്. എനിക്ക് എന്റെ പേര് പോലും പലർക്കും അറിയില്ല. മോഹൻലാൽ അന്ന് സൂപ്പർ സ്റ്റാറാണ്. രാജാവിന്റെ മകൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് ലാൽ എന്ന് പറയുന്ന സൂപ്പർ താരം ഇങ്ങനെ വളർന്നു നിൽക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഈ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറയുന്ന സിനിമയിൽ വളരെ ചെറിയൊരു വേഷം ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഇത് കഴിഞ്ഞ് ലാലിൻ്റെ കൂടെ കുറേ പടങ്ങൾ ചെയ്യാം, അങ്ങനെയൊന്നും അന്ന് ചിന്തിച്ചിട്ടില്ല. മോഹൻലാലിനെ കാണാൻ പറ്റി, മോഹൻലാലിൻ്റെ കൂടെ ഒരു സിനിമ അഭിനയിക്കാൻ പറ്റും, ഇത് തീർന്നു നമുക്ക്, അത് തന്നെ നമ്മൾ നമ്മുടെ സ്വപ്നം അവിടെ അവസാനിക്കുകയാണ്. അതല്ലാതെ ഇനിയും മോഹൻലാലിൻ്റെ കൂടെ കുറേ സിനിമകൾ ചെയ്യുമെന്നോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പ്രതിനായകനായിട്ട് വരുമെന്നോ ഒന്നും ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ ഏറ്റവും പീക്കാണിത്, ആ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചു മതി, മമ്മൂട്ടിയുടെ കൂടെ മറ്റേ സിനിമ അവരെയും കണ്ടു തീർന്നു. അല്ലാതെ ഇത് ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്നൊന്നുമില്ല. വന്ന് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുക, ഇവരൊക്കെ ഒന്ന് കാണുക, ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുക, അത്രയേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നതിൻ്റെ ഒക്കെ ഒരുപാട് അപ്പുറത്തൊക്കെ അപ്പുറത്തേക്ക് കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രഹസ്യമൊന്നും നോക്കാനുള്ള നേരമില്ല. ഇത് കിട്ടിയതൊരു ഭാഗ്യം, ഒരു സന്തോഷം. ഇന്നും അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞ പോലെ ഇപ്പോഴും വലിയ താരങ്ങളെ കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ അവരെ കാണുന്നതും അവരെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ. അവർ നമ്മളെ അവരുടെ ഒപ്പത്തിന് നടക്കുന്ന ഒരാളായിട്ട് കൊണ്ടു നടക്കുകയും സുഹൃത്തായി അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അവരോടൊരു അടുപ്പം ഉണ്ടാവുന്നല്ലാതെ ഇപ്പോഴും അവരൊക്കെ എൻ്റെ മനസ്സിലൊരു വലിയ സ്ഥാനമുള്ള ആളുകളാണ്. ഇപ്പം നമുക്കാണെങ്കിലും ലാലാണെങ്കിലും സുരേഷാണെങ്കിലും എല്ലാവരും വലിയൊരു താരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അവരാണ് എന്നെ സുഹൃത്തായിട്ട് അംഗീകരിച്ചിട്ടുള്ളതും സുഹൃത്തായിട്ട് സ്നേഹിക്കുന്നതും ഒക്കെ അവരാണ്. അപ്പൊ എനിക്കിതിങ്ങനെ ഇവരുടെ കൂടെ ഇത്രയും നല്ലൊരു റാപ്പ് ഉണ്ടായതിൻ്റെ ഒരു രഹസ്യമൊന്നും എനിക്കറിഞ്ഞുകൂടാ. നമുക്ക് അവരോട് ചോദിക്കാം എന്തായാലും അത് എങ്ങനെ സംഭവിച്ചോളൂ. എന്നാലും അവരൊക്കെ നമ്മളെ ഒരു അംഗീകാരം തരുന്നതും അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് നമ്മൾ ചേർക്കുന്നതും ഒക്കെ ഒരു ഭാഗ്യമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ.

0: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalinulla ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
1: ഹലോ ആശ, മിസ്റ്ററുടെ ഫസ്റ്റ് 10/20/30 ആണ്, മറക്കല്ലേ.
2: ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
3: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിലെ ഓഫറോട് ഓഫർ അല്ലേ.
0: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, അൽ ഗരാഫ.
4: ഞാൻ സുജാ ചേച്ചിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.
5: This is Matine Masha, only on Radio Suno 91.7 FM.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Abu Sidra Mallil, drive the dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
3: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
2: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
4: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
5: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
4: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
5: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
4: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
6: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
3: മാറ്റിനി മാഷപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണി നിസ്സയ അഷ്ടമിയാണ്.
4: കാരണം എന്താണെന്നറിയാം, മാറ്റിനി മാഷപ്പ് ആകുമ്പോ എല്ലാരും വരും.
3: അതെ,
4: സിനിമ എല്ലാരും വരില്ലേ,
3: എല്ലാവർക്കും ഇഷ്ടമല്ലേ,
4: എല്ലാവർക്കും ഇഷ്ടമല്ലേ, അപ്പൊ അതുപോലെ എല്ലാരും വരും നമ്മുടെ അടുത്ത്. അല്ലെ, എന്താണെന്ന്
5: ഇത് നമുക്ക് റേഡിയോ സുനോ മാഷപ്പ്.
4: അത് ഞാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ലിസ്ണേഴ്സിനെ ആരെങ്കിലും നമുക്ക് മാറ്റിനി മാഷപ്പിലേക്ക് ഒരു ദിവസം
5: വിളിക്കണം
4: ചെയ്യാം.
3: അതായത് സിനിമയെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനിപ്പോ ആലോചിക്കായിരുന്നു, നമ്മളിപ്പോ സിറ്റിക് സാറിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ട സമയത്ത് ഞാൻ പണ്ടത്തെ ഒരു വീഡിയോ, നമ്മൾ തന്നെ സമാഗമം നടത്തിയ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ അത് കാണുമായിരുന്നേ. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതാ. അപ്പൊ ഞാൻ ഈ വീഡിയോ വീണ്ടും വീണ്ടും കണ്ട സമയത്ത് നമ്മുടെ ലിസ്ണേഴ്സ് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു,
4: എല്ലാം നല്ല ചോദ്യങ്ങളാണ്,
3: അടിപൊളി ചോദ്യങ്ങളായിരുന്നു. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ സിനിമയെ പറ്റി പറയാൻ, സിനിമയെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് ലിസ്ണേഴ്സ് ഉണ്ട്, അവരെയൊക്കെ നമ്മൾ വെൽക്കം ചെയ്യുന്നു.
4: അന്ന് ചോദ്യം ചോദിച്ചു, പിന്നെ അതുപോലെ നമ്മുടെ ലാൽ കേസിന്റെ
5: ഒരുപാട് പേര് ചോദിച്ചു,
3: ആദിൽ ചോദിച്ചു, സ്നേഹജി ചോദിച്ചു, ഒരുപാട് പേരുണ്ട്, ജിസ് ജോയിച്ചേട്ടൻ ചോദിച്ചു.
5: ശരിയാ, ഇപ്പോഴും ഓർമ്മ വന്ന ആ കാര്യം. അപ്പൊ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ചോദ്യത്തിലേക്കാണ് നമുക്ക് ഇനി പോകാനായിട്ടുള്ളത്.
4: അതിൽ പ്രധാനമായിട്ട് പ്രവാസത്തെ കുറിച്ച് ചോദിക്കുന്നു.
3: കുറച്ച് നാള് പ്രവാസിയായിരുന്നല്ലോ, അപ്പൊ ആ പ്രവാസത്തെ കുറിച്ചുള്ള ചോദ്യത്തിലേക്ക്.
6: ഞാൻ 1981 മുതൽ 84 വരെയുള്ള 3 വർഷമാണ് പ്രവാസ ജീവിതം നയിച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് എനിക്കൊരു 20 വയസ്സ് 21 വയസ്സൊക്കെ ഉള്ളൂ. അപ്പൊ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സൈറ്റ് ഒരു സ്ഥലത്ത്, അവിടെ നിന്ന് കിലോമീറ്ററോളം വന്നിട്ട് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പ്. അപ്പോൾ ഒരു ക്യാമ്പിൽ ഞങ്ങൾ 4 പേര് ഒരു മുറിയിൽ, അവരും ബാച്ചിലേഴ്സാണ്, 23-24 വയസ്സ് പ്രായമുള്ളവരൊക്കെ തന്നെയാണ് എല്ലാവരും. എനിക്ക് ഞാനായിരുന്ന കൂട്ടത്തിൽ പിന്നെയും കുറച്ച് പ്രായം കുറഞ്ഞ ആൾ. അപ്പോൾ അന്ന് ആ ജീവിതം എൻജോയ് ചെയ്തിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ഈ സിനിമാ ജീവിതം എൻജോയ് ചെയ്യുന്ന പോലെ അന്ന് ആ പ്രവാസി ജീവിതം എൻജോയ് ചെയ്തു. അന്ന് ഇത്രയും പോലൊന്നും കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, എന്റെ വീട്ടിൽ ഫോണില്ല, എന്റെ വീടിന്റെ അടുത്ത് ഒരു വീട്ടിലും ഫോണില്ല. അപ്പോൾ കത്തുകൾ മാത്രമേ ഉള്ളൂ അന്ന് ആശ്രയം. അപ്പോൾ ഒരു കത്ത് നമ്മൾ എഴുതി അയച്ചാൽ ആ കത്ത് നമ്മുടെ നാട്ടിൽ ചെന്ന് തിരിച്ച് ഒരു മറുപടി കിട്ടാന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ചയൊക്കെ എടുക്കും. നമ്മൾ ഇന്ന് അയച്ച കത്തിന് മറുപടി വരുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞ് വരുന്ന കത്ത് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് തുറക്കുക. കാരണം ആരെങ്കിലും മരിച്ച വാർത്തയൊന്നും ഉണ്ടാവരുതേ. അപ്പൊ അതിലാണ് നമ്മുടെ മറ്റേ അടുത്ത ഇന്ന ബന്ധു അല്ലെങ്കിൽ നമ്മുടെ ഇന്ന വളരെ അടുത്ത ആൾ മരിച്ചു എന്നൊക്കെ അറിയുമ്പോൾ ഒന്ന് അവിടെ നിന്ന് കരയാൻ പോലും ഉണ്ടല്ലോ. മരിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളത് അറിയുന്നത് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള വാർത്തകൾ ഉണ്ടാവല്ലേ എന്നൊക്കെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് അന്നത്തെ ആ ജീവിതമൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടോ പ്രയാസമായിട്ടോ തോന്നിയിട്ടില്ല. അപ്പൊ ആ സമയത്ത് എന്റെ ജ്യേഷ്ഠൻ, അന്ന് അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ജോലിയായിരുന്നു അന്ന് BSES എന്ന് പറഞ്ഞ കമ്പനിയിലുണ്ടായിരുന്നു. പുള്ളി അന്ന് എഞ്ചിനീയർ ആയിരുന്നു, ഞാനിവിടെ ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ പുള്ളി ഒരിക്കൽ പുള്ളിയുടെ കമ്പനിയിൽ പോകുന്ന വഴി എന്നെ കാണാൻ വേണ്ടി വന്നു. എൻ്റെ കൂടെ ഒരു ദിവസം അവിടെ നിന്നിട്ട് പുള്ളി തിരിച്ചു പോയിട്ട് എൻ്റെ ഉമ്മ ഉപ്പാക്കൊക്കെ കത്തെഴുതിങ്ങനെ, അവൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ആ ജീവിക്കുന്നത്, അവൻ്റെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. കാരണം അദ്ദേഹത്തെക്കാൾ വളരെ കുറഞ്ഞ സൗകര്യമാണ് എനിക്കുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് ഉമ്മ എനിക്ക് കത്തെഴുതി, ഞാൻ അവിടെ ഭയങ്കര ഞാൻ ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല, ഇവിടെ പരമാനം തോന്നി, ഒരു ഒരു പ്രയാസവും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നും. പിന്നെ എനിക്ക് എപ്പോഴും അങ്ങനെയാണ്, ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ചില ആളുകൾ പറയും അവിടെ അത് ഇങ്ങനെ സൗകര്യമില്ല. ഇപ്പൊ സിനിമയിൽ തന്നെ ചിലർ ചെയ്തിട്ട് പറയും ഹോട്ടൽ മാറണം അവിടെ അത് പോ, എനിക്കെന്തോ അങ്ങനെ ഒന്നും തോന്നാറില്ല. അപ്പൊ ചില ഹോട്ടലിലൊക്കെ താമസിച്ചിട്ട് പോരാൻ നേരത്ത് അവർ പറയും, ഒരു കംപ്ലൈന്റ് പോലും പറയാത്തൊരു ആക്ടർ സാറാണ് കേട്ടോ, ഞാൻ കംപ്ലൈന്റ് ഉണ്ടായിട്ട് പറയാത്തതല്ല, എനിക്കങ്ങനെ കംപ്ലൈന്റ് തോന്നിയിട്ടില്ല. പിന്നെ വളരെ കുറച്ച് സമയത്തല്ലേ നമ്മൾ സമയമല്ലേ നമ്മളിവിടെയൊക്കെ ചെലവഴിക്കുന്നുള്ളൂ. പിന്നെ ഇതൊന്നും അല്ലല്ലോ, നമ്മുടെ ഒരു ലക്ഷ്യം വേറെ അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് സിനിമയുടെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുക. എന്നതുപോലെ ഇതൊരു ജോലി, അപ്പൊ അത് എത്ര കാലം പോകുന്ന അറിഞ്ഞുകൂടാ, അതിങ്ങനെ ജോലി ചെയ്ത് പോകുന്നു, ഇനിയിപ്പോ എന്ന് നാട്ടിൽ പോകാൻ പറ്റും, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ആലോചനകളൊക്കെ തന്നെയുള്ളൂ, ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അല്ലേ അന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രയാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല, ഇത്രയും സൗകര്യങ്ങളൊന്നും വന്നില്ല. അതിപ്പോ എല്ലാ കാലത്തും അങ്ങനെയാണ്. നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു, 10 കൊല്ലം കഴിയുമ്പോ 10 കൊല്ലം കഴിഞ്ഞുള്ള ആളുകൾ ചോദിക്കും, ഈ 10 കൊല്ലം മുമ്പൊക്കെ എന്തായിരുന്നു ഇവിടെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡെവലപ്മെന്റ് വരും. നമ്മൾ ഈ കണ്ടുപിടുത്തങ്ങളും ആലോചിക്കാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പൊ ഞാനൊന്നും ഒരിക്കലും ആലോചിച്ചിട്ടില്ല, ഒരു വീഡിയോ ഫോണിൽ നമുക്ക് ഇങ്ങനെ കണ്ട് സംസാരിക്കാൻ പറ്റും എന്നൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പൊ ഞാനൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായി. ഈ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത് ഇത്ര പൈസ വന്നിട്ടുണ്ട്, അപ്പൊ തന്നെ മെസ്സേജ് വരും, അത് പോയി കേട്ടോ, മറ്റേ പൈസ പറഞ്ഞു, ആ ശരി അതും സമ്മതിക്കും, അല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുക, ആ മറ്റേ അത് EMI അടഞ്ഞു, ഓ അത് ശരി, അപ്പൊ അത് തീർന്നു. ഇനി ഇതിങ്ങനെ ഇങ്ങനെ ചില മെസ്സേജുകൾ വായിക്കാന്നല്ലാതെ പണ്ടങ്ങനെയല്ല, നമ്മള് പൈസ എണ്ണി നോക്കുന്നു, വായിക്കുന്നു, അത് ലോക്കറിൽ വെക്കുന്നു, പൂട്ടുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടിടുന്നു. ഇപ്പൊ അതൊന്നും ചെയ്യണ്ട, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ മെസ്സേജുകളിലൂടെ പല സംഗതികൾ സംഭവിക്കുന്നു എന്നല്ലാതെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നു വരും. അപ്പൊ അത്തരം മാറ്റങ്ങൾ ഉണ്ടാവും.

0: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
1: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026ന്റെ തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
0: UNCC ഹോൾ 5 എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
1: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455730 ഓർ 5009 5454.
0: വിസിറ്റ് www.kidsexpo.qa.
2: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
3: Now? We still have time for the festive season.
2: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
4: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: എന്നാണെങ്കിലും എപ്പോഴാണെങ്കിലും ആ ഒരു സീൻ കണ്ടാൽ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും.
1: അതെ,
0: ഞാൻ കരയും. മാറ്റിനി മാഷപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണി നീസയാണ് ഈ സമയത്ത് കൂടെ ഉള്ളത്.
1: പറഞ്ഞു വന്നത് ലേലം സിനിമയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ ലേലം സിനിമ സുരേഷ് ഗോപി അദ്ദേഹമാണ് നായകനെങ്കിൽ കൂടി സിദ്ദിഖ് സാറിന്റെ ക്യാരക്ടറിനെ നമ്മൾ മറക്കില്ല.
0: തീർച്ചയായിട്ടും ഹുസൈൻ.
1: അതെ,
0: ഹുസൈൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ മറക്കില്ല. ഇനി ഹുസൈനെ കുറിച്ചാണ് സിദ്ദിഖ് സംസാരിക്കുന്നത്.
2: ഞാൻ 1981 മുതൽ 84 വരെയുള്ള 3 വർഷമാണ് പ്രവാസ ജീവിതം നയിച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് എനിക്കൊരു 20 വയസ്സ് 21 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സൈറ്റ് ഒരു സ്ഥലത്ത് അവിടെ നിന്ന് കിലോമീറ്ററുകളോളം വന്നിട്ട് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പ്. അപ്പൊ ഒരു ക്യാമ്പിൽ ഞങ്ങൾ 4 പേര് ഒരു മുറിയിൽ, അവരും ബാച്ചലേഴ്സ് ആണ്, 23-24 വയസ്സ് പ്രായമുള്ളവരൊക്കെ തന്നെയാണ് എല്ലാവരും. എനിക്ക് ഞാനായിരുന്ന കൂട്ടത്തിൽ പിന്നെയും കുറച്ച് പ്രായം കുറഞ്ഞ ആൾ. അപ്പൊ അന്ന് ആ ജീവിതം എൻജോയ് ചെയ്തിട്ടുള്ളൂ. ഇന്നിപ്പോ ഞാൻ ഈ സിനിമാ ജീവിതം എൻജോയ് ചെയ്യുന്ന പോലെ അന്ന് ആ പ്രവാസി ജീവിതം എൻജോയ് ചെയ്തു. അന്ന് ഇത്രേ പോലൊന്നും കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, എന്റെ വീട്ടിൽ ഫോണില്ല, എന്റെ വീടിന്റെ അടുത്ത് ഒരു വീട്ടിലും ഫോണില്ല. അപ്പൊ കത്തുകൾ മാത്രമേ ഉള്ളൂ അന്ന് ആശ്രയം. അപ്പോ ഒരു കത്ത് നമ്മൾ എഴുതി അയച്ചാൽ ആ കത്ത് നമ്മുടെ നാട്ടിൽ ചെന്ന് തിരിച്ച് ഒരു മറുപടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ചയൊക്കെ എടുക്കും. നമ്മൾ ഇന്ന് അയച്ച കത്തിന് മറുപടി വരുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞ് വരുന്ന കത്ത് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് തുറക്കുക. കാരണം ആരെങ്കിലും മരിച്ച വാർത്തയൊന്നും ഉണ്ടാവരുതേ. അപ്പൊ അതിലാണ് നമ്മുടെ മറ്റേ അടുത്ത ഇന്ന ബന്ധു അല്ലെങ്കിൽ നമ്മുടെ ഇന്ന വളരെ അടുത്ത ആൾ മരിച്ചു എന്നൊക്കെ അറിയുമ്പോൾ ഒന്ന് അവിടെ നിന്ന് കരയാൻ പോലും ഉണ്ടല്ലോ. മരിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളിത് അറിയുന്നത് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള വാർത്തകൾ ഉണ്ടാവല്ലേ എന്നൊക്കെ ഉള്ളൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് അന്നത്തെ ആ ജീവിതമൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടോ പ്രയാസമായിട്ടോ തോന്നിയിട്ടില്ല. അപ്പൊ ആ സമയത്ത് എന്റെ ജ്യേഷ്ഠൻ അന്ന് അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ജോലിയായിരുന്നു അന്ന് BSES എന്ന് പറഞ്ഞ കമ്പനിയിൽ ഉണ്ടായിരുന്നു. പുള്ളി അന്ന് എഞ്ചിനീയർ ആയിരുന്നു, ഞാനിവിടെ ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ പുള്ളി ഒരിക്കൽ പുള്ളിയുടെ കമ്പനിയിൽ പോകുന്ന വഴി എന്നെ കാണാൻ വേണ്ടി വന്നു. എൻ്റെ കൂടെ ഒരു ദിവസം അവിടെ നിന്നിട്ട് പുള്ളി തിരിച്ചു പോയിട്ട് എൻ്റെ ഉമ്മ ഉപ്പാക്കൊക്കെ കത്തെഴുതി. ഇങ്ങനെ അവൻ കുറേ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ആ ജീവിക്കുന്നത്, അവൻ്റെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. കാരണം അദ്ദേഹത്തെക്കാൾ വളരെ കുറഞ്ഞ സൗകര്യമാണ് എനിക്കുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് ഉമ്മ എനിക്ക് കത്തെഴുതി, ഞാൻ അവിടെ ഭയങ്കര നമ്മൾ ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല, ഇവിടെ പരമാനം തോന്നി. ഒരു പ്രയാസവും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അന്ന്. പിന്നെ എനിക്ക് എപ്പോഴും അങ്ങനെയാണ്, ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ചില ആളുകൾ പറയും അവിടെ അത് ഇന്ന സൗകര്യമില്ല. ഇപ്പം സിനിമയിൽ തന്നെ ചിലർ ചെന്നിട്ട് പറയും ഹോട്ടൽ മാറണം അവിടെ അത് പോകും. എനിക്കെന്തോ അങ്ങനെയൊന്നും തോന്നാറില്ല. അപ്പം ചില ഹോട്ടലിലൊക്കെ താമസിച്ചിട്ട് പോരാൻ നേരത്ത് അവർ പറയും ഒരു കംപ്ലൈൻറ്റ് പോലും പറയാത്തൊരു ആക്ടർ സാറാണ് കേട്ടോ. ഞാൻ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് പറയാത്തതല്ല, എനിക്കങ്ങനെ കംപ്ലൈൻറ്റ് തോന്നിയിട്ടില്ല. പിന്നെ വളരെ കുറച്ച് സമയത്തല്ലേ നമ്മൾ സമയമല്ലേ നമ്മളിവിടെയൊക്കെ ചിലവഴിക്കുന്നുള്ളൂ. പിന്നെ ഇതൊന്നും അല്ലല്ലോ, നമ്മുടെ ഒരു ലക്ഷ്യം വേറെയല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് സിനിമയുടെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതുപോലെ ഇതൊരു ജോലി, അപ്പൊ അത് എത്ര കാലം പോകുന്ന അറിഞ്ഞുകൂടാ, അതിങ്ങനെ ജോലി ചെയ്ത് പോകുന്നു, ഇനിയിപ്പോ എന്ന് നാട്ടിൽ പോകാൻ പറ്റും, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ആലോചനകളൊക്കെ തന്നെ, ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അല്ലേ അന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രയാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇത്രയും സൗകര്യങ്ങളൊന്നും വന്നില്ല. അതിപ്പോ എല്ലാ കാലത്തും അങ്ങനെയാണ്. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു, 10 കൊല്ലം കഴിയുമ്പോ 10 കൊല്ലം കഴിഞ്ഞുള്ള ആളുകൾ ചോദിക്കും ഈ 10 കൊല്ലം മുമ്പൊക്കെ എന്തായിരുന്നു ഇവിടെ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡെവലപ്മെന്റ് വരും. നമ്മൾ ഈ കണ്ടുപിടുത്തങ്ങളും ആലോചിക്കാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പൊ ഞാനൊന്നും ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഒരു വീഡിയോ ഫോണിൽ നമുക്ക് ഇങ്ങനെ കണ്ട് സംസാരിക്കാൻ പറ്റും എന്നൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം ഞാനൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായി. ഈ ഫോണിൽ ഒരു മെസ്സേജ് വരും, ആ ഇത്ര പൈസ വന്നിട്ടുണ്ട്, അപ്പം തന്നെ മെസ്സേജ് വരും അത് പോയി കേട്ടോ മറ്റേ അടച്ചു പോയി എന്ന് പറഞ്ഞു. ആ ശരി, അതും സമ്മതിക്കും, അല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുക. ആ മറ്റേ അത് EMI അടഞ്ഞു. ഓ അത് ശരി, അപ്പം അത് തീർന്നു. ഇനി അടുത്ത് ഇതിങ്ങനെ ചില മെസ്സേജുകൾ വായിക്കാന്നല്ല, പണ്ടങ്ങനെയല്ല, നമ്മൾ പൈസ എണ്ണി നോക്കുന്നു, വായിക്കുന്നു, അത് ലോക്കറിൽ വെക്കുന്നു, പൂട്ടുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടിടുന്നു. ഇപ്പം അതൊന്നും ചെയ്യണ്ട, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ മെസ്സേജുകളിലൂടെ പല സംഗതികൾ സംഭവിക്കുന്നു എന്നല്ലാതെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നു വരും. അപ്പൊ അത്തരം മാറ്റങ്ങൾ ഉണ്ടാവും.
1: അങ്ങനെ സിദ്ദിഖ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണെന്ന്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും വിശേഷങ്ങൾ അദ്ദേഹത്തിന്റെ പഴയ ഇന്റർവ്യൂവിൽ നിന്ന് നമ്മളോട് സംസാരിച്ചൊരു സെഷനായിരുന്നു അത്. അതിലെ കുറച്ച് പ്രസക്തമായിട്ടുള്ള നമ്മുടെ ലിസണേഴ്സ് ഒക്കെ ചോദിച്ച ചോദ്യങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷനായിരുന്നു ഈ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്.
0: എന്തായാലും ഇന്നത്തെ മാറ്റിനി മാഷപ്പ് വിശേഷങ്ങൾ ഞങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇനി അടുത്ത മണിക്കൂറിൽ
1: വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ട്
0: ടാറ്റാ,
1: ബൈ ബൈ,
3: ബൈ ബൈ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: Abu Sidra Mall, drive the dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ രണ്ട് 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ ജി എക്സ് ആർ വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
4: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂവൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കൂ. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: 917 evenings only on Radio Suno 91.7 FM. ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
0: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707 ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: Abu Sidra Model, drive the dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
2: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
1: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
3: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫു, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Good evening, good evening. Kathana Fury Radio Station, Radio Sono 91.7 FM. Ashtami aanu join cheyidirikkunnathu. Samayam angane 5 mani kazhinju 14 minute. 917 evenings inte time aanu. Korcha adhigam aalkar evening time aayappozhekkum good evening messages um happy weekend messages um okay ingane aichu kondirikkana. Ellavarkkum thirichum oru happy happy happy weekend njan wish cheyunu. തേഴ്സ്ഡേ ആണ്, ഒക്ടോബർ 1st എല്ലാവരും ഈ പറഞ്ഞ പോലെ സാലറി ഒക്കെ ചിലപ്പോൾ വന്ന് ആ ഒരു ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുന്നൊരു ആഴ്ച തന്നെയായിരിക്കും ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആഴ്ചയിൽ നിങ്ങളുടെ കൂടെ, പ്രത്യേകിച്ചും ഈ ഒരു വീക്കെൻഡിൽ നിങ്ങളുടെ കൂടെ ഒരുപാട് വിശേഷങ്ങളുമായി ഒപ്പം നല്ല നല്ല പാട്ടുകളുമായിട്ട് അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങാം. മീശ മാധവനിലെ പാട്ടിലാണ് ഞാനിപ്പോൾ ഇതാ തുടങ്ങാനായിട്ട് പോകുന്നത്, നമ്മുടെ ഈ ഒരു 917 ഈവനിങ്സ്. ഒപ്പം തന്നെ ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ടാവും. ഒപ്പം ഈ ഒരു ആഴ്ചയിൽ നടക്കുന്ന വലിയ വലിയ പരിപാടികളെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുണ്ടാവും. So stay tuned.

0: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advanced booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
2: ഹലോ ആശ, നെസ്റ്റോയുടെ ഫസ്റ്റ് 10/20 ആണ്, മറക്കല്ലേ.
3: അളിയാ, ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
4: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിൽ ഓഫറോട് ഓഫർ അല്ലേ.
5: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10/20/30 പ്രമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
6: 917 evenings.

0: വചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം പ്രതിഫലം നൽകുന്നത് ദാനത്തിനും കുടുംബബന്ധം ചേർക്കുന്നതിനുമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: അബു സിദ്ര മോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
2: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
1: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
3: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
4: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
3: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
5: October 2 UNCC ആൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
3: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
6: ഹായ് നമസ്കാരം, ഞാൻ ആദർശ്.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടു.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട്ട് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Tamil Fresh.
7: Hatta podu Tamil paadal.
8: Tamil Fresh song of the hour.
9: Fresh, fresh.

0: gold rate update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ഇങ്ങനെയാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 501 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 462 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 438 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 378 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റ് നൽകുന്നത് സ്കൈ ജ്വല്ലറി ആണ് കേട്ടോ.

ഒറ്റയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalinulla ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം. 917 evenings.

ബോഡി ഗാർഡിലെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വരുമ്പോഴേ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ വീക്കെൻഡ് ആയതുകൊണ്ട് അതിൻ്റെതായ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം. അപ്പൊ ഈ ഒരു ട്രാഫിക്കിനിടയിൽ നിങ്ങൾ പെട്ടുകിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മെസ്സേജ് അയക്കുക 5000917ലേക്ക്. ഇപ്പൊ എന്തായാലും എവിടെയൊക്കെയാണ് ട്രാഫിക് എന്ന് നോക്കുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും നല്ല ഹെവി ട്രാഫിക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, നമുക്കൊന്ന് നോക്കിക്കളയാം. Traffic update.

എയർപോർട്ട് സ്ട്രീറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സീറിങ്ങിന്റെ ആ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കും, ക്രൗൺ പ്ലാസ ഒക്കെ കഴിഞ്ഞിട്ട് എത്തുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്ത് ചെറിയ ട്രാഫിക് കാണാനായിട്ട് പറ്റുന്നു. അതേ സ്ഥലം തന്നെ ശ്രീകൻബർഗ് ഹോട്ടലിന്റെ അവിടുന്ന് നമ്മുടെ അൽ മൻസൂറ സ്ട്രീറ്റിലേക്ക് കയറുമല്ലോ, ആ ഒരു ഭാഗത്തും സീറിംഗ് റോഡ് മെയിൻ റോഡ് ആ ഒരു ഭാഗത്തും നല്ല രീതിയിൽ ട്രാഫിക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനിയിപ്പോ ഏകദേശം അങ്ങ് റമദാ സിഗ്നലിലേക്ക് എത്താണെങ്കിൽ അവിടെയും നല്ല ട്രാഫിക് ഉണ്ട്. ഒപ്പം ബീറിംഗ് റോഡ് കണക്ട് ചെയ്ത് നേരെ നമ്മുടെ ജെയ്ദ ഫ്ലൈ ഓവറിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്ന ആ ഒരു പോർഷൻ അവിടെയും നല്ല രീതിയിൽ ട്രാഫിക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അൽ റയാൻ റോഡിൽ ഈ പറഞ്ഞ പോലെ വലിയ ട്രാഫിക് ഇല്ലെങ്കിലും അവിടുന്ന് തിരിഞ്ഞ് സ്പോർട്സ് റൗണ്ട് ബോട്ടിലേക്ക്, അതായത് നമ്മുടെ മുഹമ്മദ് ബിൻ താനി സ്ട്രീറ്റിൽ നിന്ന് സ്പോർട്സ് റൗണ്ട് ബോട്ടിലേക്ക് വരുന്ന ഭാഗത്തും അൽ കോർണിഷ് സ്ട്രീറ്റ്, പ്രത്യേകിച്ചും നമ്മുടെ അൽവിദ പാർക്കിന്റെ മുന്നിലുള്ള കോർണിഷ് ഭാഗത്തും മിയ പാർക്കിന്റെ മുന്നിലേക്ക് എത്തുന്ന സ്ഥലത്ത് കോർണിഷ് ഭാഗത്തും നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട് കേട്ടോ. വേറെ എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക 5000917 ലേക്ക്.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: അബു സിദ്ര മോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
2: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
1: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
3: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
4: Now? We still have time for the festive season.
3: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
5: നമസ്കാരം, ഞാൻ രമ്യ നമ്പീഷൻ.
6: You are listening to Radio Suno 91.7.
5: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫു, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: Abu Sidra Model, Drive the Dream. വെറും 100 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
4: കൂടാതെ 100,000 ഖത്തറിയൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
3: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
5: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂവൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കൂ, ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 7405055, ഓർ visit bima.com

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
5: സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഈ ഒരു ടൈമില് വെൽക്കം ബാക്ക്. 917 ഈവനിങ്സിൽ ചെറിയൊരു അപ്ഡേറ്റ് പറയേണ്ട സമയമായിരിക്കുകയാണ് കേട്ടോ. അതായത് ഇന്ത്യ ശ്രീലങ്ക മാച്ച്, അതും നമ്മുടെ ഏഷ്യൻ ഗെയിംസിന്റെ വുമൻസ് ക്രിക്കറ്റ് അങ്ങനെ ഫൈനലിൽ ഇന്ത്യ ജയിച്ച അതിഗംഭീര വിജയത്തിൽ തന്നെ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പൊ എന്തായാലും ഏഷ്യൻ ഗെയിംസിൽ തന്നെ മെൻസിന്റെ T20 മാച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നടന്നിരിക്കുന്നത് ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള മാച്ച് ആയിരുന്നു. ഇന്ത്യ ശ്രീലങ്ക മാച്ചിൽ ഇന്ത്യ 124 റൺസിനാണ് കേട്ടോ ജയിച്ചത്. അതായത് കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യ ബാറ്റിങ്ങിന് ഇറങ്ങുന്നു ഇന്ത്യ, 169 റൺസ്, 7 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ എടുക്കുന്നു. ഈ 169 എടുത്തത് കൊണ്ട് തന്നെ 170 എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റിലേക്ക് ശ്രീലങ്ക ബാറ്റിങ്ങിന് വേണ്ടി ഇറങ്ങുന്നു. ഇറങ്ങുന്ന സമയത്ത് 9.5 ഓവർ ആയപ്പോൾ തന്നെ ടോട്ടൽ 45 റൺസ് എടുത്തപ്പോൾ തന്നെ നമ്മുടെ ശ്രീലങ്കൻ പ്ലെയേഴ്സിനെ ഒക്കെ തന്നെ ഓൾ ഔട്ട് ആക്കിയിരിക്കുകയാണ്. അതാണ് ഇന്ന് നടന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ടോട്ടൽ മാച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബാറ്റിങ്ങിൽ തന്നെ ഇഷാൻ കിഷനാണ് 46 ബോളിൽ നിന്നും 80 റൺസ് എടുത്ത് ഇന്നത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ബാറ്റിംഗ് കാഴ്ചവെച്ചത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വൈഭവ് സൂര്യവംശിയും 38 റൺസ് 21 ബോളിൽ നിന്ന് എടുത്തു കേട്ടോ. ബാക്കി എല്ലാവരും മാക്സിമം ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്തു. ആൻഡ് സഞ്ജുവിന് 7 റൺസ് എടുക്കാൻ പറ്റുള്ളൂ. അഭിഷേക് ശർമ്മയും 7 റൺസ് ആണ്. ശ്രേയസ് അയ്യർ 13, അതുപോലെ അക്സർ പട്ടേൽ 8, പിന്നെ നമ്മുടെ സുന്ദർ വാഷിംഗ്ടൺ സുന്ദർ 7 റൺസ്, ശിവൻ ദുബെ ആൻഡ് അതുപോലെ തന്നെ തിലക് വർമ്മ 3 റൺസ്, 2 റൺസ്. അതേപോലെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നേരെ ശ്രീലങ്കൻ ബാറ്റിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആകെ ഫെർണാൻഡോ മാത്രമേ 15 റൺസ് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും 10 താഴെയാണ്. പക്ഷെ നേരെ തിരിച്ച് ഈ പറഞ്ഞ ബാക്ക് ടു ബാക്ക് വിക്കറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ വിക്കറ്റുകളിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ ബോളേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ 2 വിക്കറ്റ് വീതം അഭിഷേക് ശർമ്മയും അക്സർ പട്ടേലും അതുപോലെ നമ്മുടെ ബുംറയും 3 പേരും ഗംഭീരമായിട്ടാണ് ഇന്ന് വിക്കറ്റുകൾ എടുത്തത്. അടിപൊളിയായിട്ട് ഇന്ന് ബോളിംഗ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. വാഷിംഗ്ടൺ സുന്ദറിന്റെ വക 1 വിക്കറ്റ് കൂടി ഉണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ ഒരു ഓവറോൾ നടന്ന T20 മാച്ചിന്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതെന്തായാലും പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകണം. ഒപ്പം മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇന്ത്യ ശ്രീലങ്ക മാച്ച് മാത്രമായിരുന്നില്ല, മറ്റൊരു മാച്ചും കൂടി നടക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഇതേ ഏഷ്യൻ ഗെയിംസിന്റെ മെൻസ് T20. അപ്പൊ ആ ഒരു റിസൾട്ടും എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിനിടയിൽ എനിക്ക് റാഷിദിന്റെ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണല്ലോ. എവിടെയെങ്കിലും മഴയുണ്ടോന്ന്? മഴയുണ്ടോ? മഴ വന്നോ? വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ, വേഗം തന്നെ ഒന്ന് പറയണേ. റഷീദ് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആരെങ്കിലും മഴ എവിടെയെങ്കിലും പെയ്യുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും മെസ്സേജ് അയക്കും. അങ്ങനെയാണ് ഞാൻ പറയാം കേട്ടോ. ആരെങ്കിലും മഴ കാണുകയാണെങ്കിൽ വേഗം തന്നെ ഒന്ന് മെസ്സേജ് അയക്കൂ 5000 9170. എൻ്റെ അറിവിൽ ഇതുവരെയും എവിടെയും മഴയില്ല എന്നാണ്. ബട്ട് വി ഡോണ്ട് നോ, റൈറ്റ്? കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞ പോലെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മഴയൊക്കെ വന്നേക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്ഡേറ്റുകൾ അയക്കാൻ മറക്കണ്ട 5000 9170.

0: അബുസിദ്രമോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തറിയൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബുസിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബുസിദ്ര മോൾ.
2: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്നൊരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: നമസ്കാരം, ഞാൻ സന്തോഷ് കീഴാറ്റു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

0: rate update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ഇങ്ങനെയാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 501 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 462 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 438 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 378 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റ് നൽകുന്നത് സ്കൈ ജ്വല്ലറി ആണ് കേട്ടോ.
3: Joy Alukas 917 evenings presented by
4: Joy Alukasil verum 10% advance nalgi ethom kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
5: powered by
6: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de rizhi ariyam call 4001707
7: and Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: सुनो
1: 91.7 FM
0: Qatar's favorite radio station.
2: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദീസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
5: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
4: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
4: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

വെൽക്കം ബാക്ക്. നമ്മളിങ്ങനെ കുറച്ച് നേരമായിട്ട് ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് പറയുകയായിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് അതിഗംഭീരമായിട്ടുള്ള ഇന്ത്യയുടെ വിജയത്തെ കുറിച്ചിട്ട് പറഞ്ഞപ്പോ ഇന്ന് മറ്റൊരു മാച്ചും കൂടി നടന്നിരുന്നു കേട്ടോ. അതായത് ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള ആ ഒരു മാച്ചിൽ ഇന്ത്യയാണ് ജയിച്ചെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് നമ്മളുടെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ പാകിസ്ഥാനാണ് ജയിച്ചിരിക്കുന്നത്. അങ്ങനെ പാകിസ്ഥാൻ ജയിച്ചത് ഒരു റൺസിന്റെ വ്യത്യാസത്തിലും ആൻഡ് 6 വിക്കറ്റ്സിന്റെ ഡിഫറൻസിലും ആണ്. ബംഗ്ലാദേശ് 111 റൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ അത് ചേസ് ചെയ്തെടുത്തപ്പോഴത്തേക്കും 112 റൺസ് എടുത്ത് 4 വിക്കറ്റ് നഷ്ടത്തിൽ 11.3 ഓവറിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള നല്ല ഗംഭീരമായിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു. ആൻഡ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മത്സരം കൂടി അങ്ങനെ കഴിഞ്ഞല്ലോ, അങ്ങനെ പാകിസ്ഥാൻ ജയിച്ചു, അപ്പുറത്ത് ഇന്ത്യ ജയിച്ചു. ഇനി എന്തായാലും വരാനായിട്ട് പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള മാച്ചാണ്. 3rd October, അതായത് മറ്റന്നാളാണ് നടക്കാനായിട്ട് പോകുന്നത്. 3rd ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഏത് മാച്ച് കാണും എന്നുള്ള കൺഫ്യൂഷനാണേ. കാരണം ഒന്ന് T20 നടക്കുന്നുണ്ട് പാകിസ്ഥാനെതിരെ, മറ്റൊന്ന് ODI മാച്ച് നടക്കുന്നുണ്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ. ODI മാച്ച് എന്തായാലും നമ്മൾ വിരാട്ടും കോഹ്ലിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് കണ്ടേ പറ്റൂ. നേരെ തിരിച്ചാണെങ്കിലോ ഇന്ത്യ പാകിസ്ഥാനും കാണണം. പക്ഷേ രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ODI മാച്ച് രാവിലെ 11:30 തുടങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ട് വി ഹാവ് ടൈം. ആൻഡ് ഈ T20 അതായത് ഏഷ്യൻ ഗെയിംസിൻ്റെ ഈ ഒരു മാച്ച്, ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വരുന്നത് ഈവനിങ് ആണ്, 7:30 ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സമാധാനത്തിൽ ഇരുന്ന് കാണാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ടോട്ടലി സാറ്റർഡേ ദിവസം 3rd October ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. അതോടി പറഞ്ഞ് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. കഥൻ്റെ ഫേവറേറ്റ് സ്റ്റേഷനിൽ

0: വചനങ്ങളിലൂടെ. ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: ബാബുസിദ്ധരാമോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബുസിദ്രാമോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബുസിദ്രാമോൾ.
2: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
3: Now? We still have time for the festive season.
2: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advanced booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
4: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്നൊരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
7: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: സിദ്ര മോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ, നമുക്ക് കൂട്ട് കൂടിക്കൊണ്ടേയിരിക്കാം.
4: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
5: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
4: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
5: October 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂനിവൻസ് സോഷ്യൽ മീഡിയ പേജ്.
4: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: 917 evenings only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings presented by
1: Joy Alukasil verum 10% advance nalgi ethum kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare mathram
2: powered by
0: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfun Madgut thudangi authentic Arabic cuisine ruchi ariyam call 4001707 and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഖത്തറിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, വീക്കെൻഡിൽ എവിടെയൊക്കെയാണ് പോകേണ്ടത്, കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിലേക്കൊക്കെ എത്താം. പക്ഷെ അതിനിടയിൽ എനിക്കൊരു മെസ്സേജ് വന്നതാണ്. അൻസലേ, ഞാൻ സമ്മതിച്ചു അൻസലേ, കുറച്ചപ്പോൾ എനിക്ക് റാഷ് ഇതിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. മഴ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അൻസൽ മെസ്സേജിച്ചു, അതെ ഞാനിന്ന് ഉച്ചയ്ക്ക് കണ്ടായിരുന്നു മഴ. എനിക്കതിലെല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സൂപ്പറാണത്. ഇത് പൊളിച്ചു, ഇനി ഇന്നത്തെ ദിവസം വേറെ എവിടെ അടിക്കരുത് കേട്ടോ, ഏ പൊയ്ക്കോണം. ഓക്കെ, എന്തായാലും മഴയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ മഴ സിനിമയെക്കുറിച്ച് പറഞ്ഞ ഒരാൾ. അതിനിടയിൽ ബാക്കി കുറച്ച് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡിലെ നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അപ്പം നമുക്ക് ആ പ്ലാനിലേക്ക് ഒന്ന് പോയാലോ. നമ്മുടെ വീക്കെൻഡ് പ്ലാനറിലേക്ക് കിടക്കുമ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് ദോഹ ജ്വല്ലറി ആൻഡ് വാച്ചസ് എക്സിബിഷനെ കുറിച്ചിട്ടാണ്. എല്ലാ വർഷവും നടക്കുന്ന ഏറ്റവും എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇവൻസിൽ തന്നെ, ഖത്തർ നടത്തുന്ന ഇവൻസിൽ തന്നെ ഒരെണ്ണമാണ് നമ്മുടെ ദോഹ ജ്വല്ലറി ആൻഡ് വാച്ചസ് എക്സിബിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫാഷൻ ലോകത്തെ കുറച്ചുകൂടി ഒരു മോഡേൺ അല്ലെങ്കിൽ ലക്ഷൂറിയസ് അല്ലെങ്കിൽ എലഗൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് മാൻഷിപ്പ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. ഈ പറഞ്ഞ പോലെ DECCയിലാണ് നടക്കുന്നത്. October 3 വരെയാണ്, അതായത് നാളെയും മറ്റന്നാളും കൂടി ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. വീക്ക് ഡേയ്സിൽ ഓൾറെഡി 12 to 10 PM ആയിരുന്നു ടൈം. ഇനി എന്തായാലും നാളത്തെ ദിവസം ഫ്രൈഡേ വരുന്നത് 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ് DECCയിലേക്ക് പോകാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അതുമാത്രമല്ല, ഈ ഒരു സമയത്ത് തന്നെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില ഫെസ്റ്റിവൽസും കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ ബോർഡ് ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണോ, വർക്ക്ഷോപ്പുകൾ, കമ്മ്യൂണിറ്റി ആർട്ട് വാളുകളുള്ള അല്ലെങ്കിൽ കരോക്കി ആൻഡ് ലൈഫ് പെർഫോമൻസസ് ഒക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റേജും, അതിനോടൊപ്പം തന്നെ കുറച്ചും കൂടി ഇങ്ങനെ ഫീച്ചറിങ് ആർട്ട് ഇൻസ്പയർഡ് ആക്ടിവിറ്റീസ്, പിന്നെന്താണ് ഒരുപാട് ആർട്ടിസ്റ്റിനെ ഇങ്ങനെ സ്പോട്ട്ലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇവൻറ്റ് അങ്ങനെ തന്നെ പറയാം. അങ്ങനെ പറയുന്ന നേരം ഇങ്ങനെ ഒരു ഭംഗി, ഈ ആർട്ടിസ്റ്റുള്ള ആൾക്കാർക്ക് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഫൺ സംഭവം ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ലുസൈൽ ബോളിവുഡിലേക്ക് പോകാൻ പറ്റും. അതും October 3 വരെ ഉള്ളൂ. അവിടെ ഗീക്ക്ഡം, ഞാനിത് പറയാനിങ്ങനെ ആലോചിക്കുന്നത്, ഗീക്ക്ഡം ബിൽഡിങ്ങിൽ നടക്കുന്നത് ഗീക്ക് എൻഡ് ആണ്. ഓക്കെ, ഗീക്ക്ഡം ബിൽഡിങ്ങിലേക്ക് ചെല്ലുക, 3 PM to 11 PM നടക്കുന്നതോ ഗീക്ക് എൻഡ് എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ഈ വീക്കെൻഡ് എന്ന് പറയുന്ന പോലെ ഗീക്ക് എൻഡ് പരിപാടികളാണ് നടക്കുന്നത് കേട്ടോ. ഇനി ബാക്കി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. നമ്മളുടെ ഏറ്റവും വലിയ ഇവൻസിനെ കുറിച്ചിട്ടും പറയാനായിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടി കേട്ടുകൊണ്ടിരിക്കുക ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Apple Podcast
1: and
2: Google Podcast.
3: ഹലോ ആശ, മിസ്റ്ററുടെ ഫസ്റ്റ് 10/20/30 ആണ്, മറക്കല്ലേ.
4: അളിയ, ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
5: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിലെ ഓഫറോട് ഓഫർ അല്ലേ.
6: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, അൽഗറാഫ.
7: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ, കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: 917 evenings only on Radio Suno 91.7 FM. ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
0: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് ക്വിസീന്റെ രുചി അറിയാം. കോൾ 4000 1707 ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.

0: അഭുസിദ്രമോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: ഹൈ എവരിവൺ, ദിസ് ഇസ് ഹരിചരൺ ഹിയർ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 97 evenings. Only on Radio Suno 91.7 FM.
1: അങ്ങനെ 917 ഈവനിങ്സ് കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീക്കെൻഡ് പ്ലാനർ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യവും പറയണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ എന്തായാലും എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ ഒരു സംഭവം എന്താണ് അവിടെ നടക്കുന്നത് ഒന്ന് കാണണമല്ലോ, ഈ ആഴ്ചയിലെങ്കിലും ഒന്ന് പോകണമെന്നുണ്ട്, കാരണം ഈ ആഴ്ചയും കൂടി ഉള്ളൂ അത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, നമ്മുടെ മോൾ ഓഫ് ഖത്തറിലെ ഒയാസ് സ്റ്റേജിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ ഐസ്ക്രീം ഷോ. ഓക്കെ, ഐസ്ക്രീം ഷോ എന്ന് പറയുമ്പോൾ 4:30 ഷോ ഉണ്ട്, 6:00 ഷോ ഉണ്ട്, 7:30 ഒരു ഷോ ഉണ്ട്. October 3 വരെയാണിത്. വൈകുന്നേരങ്ങളിൽ ഈ ഒരു ഗ്യാപ്പിലായിരിക്കും ഷോ നടക്കുന്നുണ്ടാവുക. ഇതൊരു ഫൺ ഫിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണെന്നും ഒരുപാട് കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ 11 or 11 മറ്റോ ഇന്റർനാഷണൽ ഐസ്ക്രീം ബ്രാൻഡുകളുടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഈ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എങ്കിലും നമുക്കും പോകാലോ, അഡൽസിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്തോ ആണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ആ ഒരു പ്ലേഫുൾ ആയിട്ടുള്ള ഭയങ്കര ലൈവ് എക്സ്പീരിമെൻ്റ് കിട്ടുന്ന രീതിയിലുള്ളൊരു ഈവെൻ്റ് ആണിത് കേട്ടോ. ആൻഡ് അതിനോടൊപ്പം തന്നെ ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മൾ കാത്തിരിക്കുന്ന മറ്റൊരു ഇവൻറ്റും കൂടി നാളെ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ നമ്മളുടെ ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത്. അഫ്കോഴ്സ് മെൻറ്റലിസ്റ്റ് ആദിയുടെ ഇൻസോംനിയ തന്നെയാണ് ക്യൂൻ ഇവൻറ്റ്സ് കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാം നാളെ QNCC വെച്ചിട്ടാണ് നടക്കുന്നത്. ഇന്നലെ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടിക്കറ്റ് എടുത്ത് എല്ലാവരോടും കറക്റ്റ് 7:00 മുൻപ് തന്നെ, അല്ലെങ്കിൽ 7:00 ആകുമ്പോഴത്തേക്കും തന്നെ എത്തുക എന്നുള്ളത്. കാരണം എനിക്കൊന്ന് 7:30 മറ്റോ ഗേറ്റ് ക്ലോസ് ചെയ്താൽ പിന്നെ കയറാൻ പറ്റില്ല. മാത്രമല്ല ഇത് ഇൻ ബിറ്റ്വീൻ കയറാൻ പറ്റുന്നൊരു ഷോ അല്ല, അതുകൊണ്ട് നമ്മൾ ആദ്യമേ ചെന്ന് കയറി ഇങ്ങനെ ഇരിക്കണം, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ ആ ഒരു ഇൻസോംനിയയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തവരത് ഉറപ്പാക്കുക. അതിനോടൊപ്പം ടിക്കറ്റ് എടുക്കാത്തവരാണ് ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്യൂ ടിക്കറ്റ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ടിക്കറ്റ്സൊക്കെ എടുത്ത് സെറ്റ് ആയിക്കോളൂ. ജിസ്റ്റോയും അതുപോലെ തന്നെ നമ്മുടെ ആദ്യമൊക്കെ ഇന്നലെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിഗംഭീരമായിട്ടുള്ളൊരു ഷോ തന്നെയാണ്. ഇൻസോംനിയ മിസ്സാക്കിയിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്നറിയാം. അപ്പോൾ അവരൊക്കെ തന്നെ അതിഗംഭീരമായിട്ട് എൻജോയ് ചെയ്യുക, ഇത്തവണ എൻജോയ് ചെയ്യുക, നമ്മളും കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത മൈ ബോസിലെ റിമി ടോമിയുടെ പാട്ടിലേക്ക് പോകണം. ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടാവും. ആ ഒരു ഗസ്റ്റിൻ്റെ വിശേഷങ്ങൾ കേൾക്കാനായി കേട്ടോണ്ടിരിക്കുക കഥയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: വെൽക്കം ബാക്ക്. ഇത് തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കുറിച്ച് തന്നെയാണ്. യെസ്, ആവേശം സിനിമയിലൂടെയും കാട്ടാളൻ എന്ന് പറയുന്ന സിനിമയിലൂടെയൊക്കെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആക്ടറാണ്. അതിലൊക്കെ ഉപരിയായിട്ട് കുഞ്ഞു മക്കൾക്ക് വരെ ഇഷ്ടമുള്ള ഒരു ലൈവ് സ്ട്രീമറാണ്. അതെ, നമ്മുടെ സ്വന്തം പ്രണവിനെയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നമ്മുടെ ഒക്കെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ഹിപ്സ്റ്ററിനെയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഹായ് ഹിപ്സ്റ്റർ, വെൽക്കം ടു റേഡിയോ സ്നോ.
1: ഹലോ.
0: കുറച്ചുകൂടി എനർജി.
1: ഹലോ.
0: അതാണ് ഖത്തറിലേക്ക്. എന്തായാലും ഹിപ്സ്റ്ററിന് സ്വാഗതം. ആദ്യമായിട്ടാണോ ഖത്തറിലേക്ക് എത്തുന്നത്?
1: ആണല്ലേ.
0: ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരുപാട് ഫാൻസ് ഉണ്ട്, പ്രത്യേകിച്ചും കുട്ടികള് കുറേ പേര് ഹിപ്സ്റ്ററിന്റെ ഫാൻസ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോ നാളത്തെ ഈ പറഞ്ഞ പോലെ ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ടാണ് ഹിപ്സ്റ്റർ എത്തിയിരിക്കുന്നത്. അപ്പോ എന്തുമാത്രം സന്തോഷമുണ്ട് വന്നതിലും ഇപ്പോ കണ്ടത് വെച്ചിട്ട് ഖത്തർ എന്തുമാത്രം ഇഷ്ടപ്പെട്ടു.
1: ഖത്തർ അടിപൊളിയാണ്.
0: അധികം കണ്ടു കാണില്ല.
1: എന്തായാലും
0: കണ്ടിട്ട് പോവാ, കാരണം ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഉണ്ടാവും. എന്തായാലും ഐ ഹോപ്പ് യു വിൽ ലവ് ഖത്തർ. അതുകൊണ്ട് തന്നെ വീണ്ടും വരാനായിട്ടും പറ്റട്ടെ. എന്തായാലും സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആവേശം പോലൊരു അടിപൊളി ഡെബ്യൂ പടം, അഫ്കോഴ്സ് അത്രയും നല്ല രീതിയിൽ റീച്ച്, ഇപ്പോഴും ആവേശം ചർച്ച ചെയ്യുന്നു, ഇപ്പോഴും ആവേശം വീണ്ടും ആൾക്കാർ കാണുന്നു. എവിടെ വെച്ച് കണ്ടാലും ഹിപ്സ്റ്ററിനെ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ ഇപ്പൊ വലിയ ആൾക്കാരും വന്നിട്ട് ആവേശത്തിലൂടെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയതിലും അത്രയും സ്നേഹം കിട്ടുന്നതിലും എന്തുമാത്രം സന്തോഷമുണ്ട്.
1: ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ആവേശം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലെ ഒരാൾക്ക് എന്താണ് ഒരു ഫിലിം സ്കൂളിൽ പോയ കണക്കായിരുന്നു. അത്രയും ലെജൻസിലൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി.
0: അതെ,
1: എ ടു സെഡ്, അതായത് അതിന്റെ പ്രൊഡക്ഷൻ മുതല് അതില് വർക്ക് ക്രൂ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പം എൻ്റെ ഒരു ഡെബ്യൂ മൂവി അതുപോലൊരു മൂവി ആയതിൽ എനിക്ക് ഭയങ്കര വളരെ വളരെ വളരെ ഐ എം ഗ്രേറ്റ്ഫുൾ.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. വേണ്ട, അതില് ഒരു ഇത് സ്റ്റേജ് ഷോയിൽ വെച്ചിട്ട് നമ്മുടെ ഫഹദ് പറയുകയും ചെയ്തു, ഹിപ്സ്റ്റർ കാരണം ഷൂട്ടിംഗ് വരെ
1: അതൊക്കെ ചുമ്മാറ അങ്ങനെ
0: ഇല്ല. എന്നാലും കുറച്ച് ബാംഗ്ലൂർ ഭയങ്കര ആൾക്കൂട്ടായിരുന്നു കേട്ടോ,
1: കുറച്ചൊക്കെ ചുമ്മാ.
0: ബട്ട് ഹി സച്ച് എ സ്വീറ്റ് പേഴ്സൺ ആൻഡ് ഹി ഹിംസെൽഫ് ഇസ് ലൈക്ക് ഒരു ആക്ടിംഗ് സ്കൂളാണ്. അപ്പം ത്രൂ ഔട്ട് ഒരു ആവേശത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ എന്താണ് ഹിപ്സ്റ്റർ കണ്ടുപഠിച്ചത് ലൈക്ക് ഫഹദിന്റെ അടുത്ത് നിന്ന് ആക്ടിങ്ങിൽ നോക്കിക്കഴിഞ്ഞാ?
1: ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ സ്ക്രീനിൽ കണ്ടിരുന്ന ഒരാള് നമ്മൾ നേരിട്ട് പുള്ളി എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഭിനയിക്കുന്നില്ല, പുള്ളി പറയുന്നതിന് പുള്ളി അഭിനയിക്കുന്നതിന് റിയാക്ട് ചെയ്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കലി വന്നോളും.
0: അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണല്ലോ.
1: അതെ
0: അതെ അതെ.
1: കാരണം അതിന്റെ അത് പുള്ളി മറ്റേ അടിച്ചിട്ട് എണീക്കുമ്പോഴത്തേക്ക് അയ്യോ ഇതാര് രംഗനായിരുന്നു.
0: അതെ, ആ ഒരു രംഗനെ കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ അറിയാണ്ട് പേടിയും എല്ലാം വരും.
1: അവിടെ ഫഹദ് ഫാസിൽ ഇല്ലായിരുന്നു, രംഗ
0: തന്നെയായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഷോട്ടും രംഗ തന്നെയായിരുന്നു.
1: പുള്ളി എന്താ ഔട്ട് ഓഫ് ദ ബോക്സ് എന്തെങ്കിലും കാര്യം വന്ന് പറയായിരിക്കും, എന്നിട്ട് പിന്നെ പെട്ടെന്ന് സ്വിച്ചിട്ടാണ് പുള്ളി ക്യാരക്ടർ കയറും.
0: അത് ശരിയാണ്. എന്തായാലും ഈ ഒരു സിനിമയിലൂടെ തന്നെ ഒരു പുതിയ ഐഡന്റിറ്റി കിട്ടി, അത് കഴിഞ്ഞിട്ടാണ് കാട്ടാളനിലേക്ക് എത്തുന്നത്. ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ബിക്കോസ് രണ്ടും രണ്ട് ജോണറാണ്, രണ്ട് രീതിയിലാണ് അല്ലേ.
1: ഈവൻ കാട്ടാളന്റെ ആയാലും ക്രൂ ആയാലും അതുപോലുള്ള കുറെ ടെക്നീഷ്യൻസിനോട് വർക്ക് ചെയ്യാൻ പറ്റി, സ്ക്രീൻ ടൈം മാത്രമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അത് അത്രയും ഡിമാൻഡ് ചെയ്യാനുള്ള, ഒരുപാട് ഹോംവർക്ക് ചെയ്യാനൊന്നും ഡിമാൻഡ് ചെയ്യാനുള്ള. എന്റെ ഡയറക്ടർ പറഞ്ഞെന്താണോ ഞാൻ
0: ചെയ്തു. ഓക്കെ, എന്തായാലും ഇനിയും കുറച്ചധികം വിശേഷങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. കേട്ടോണ്ടിരിക്കുക കഥയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: കഥകളിലൂടെ പുതിയ ആശയം, പുതിയ ചിന്തകൾ.
1: കഥ പറയുമ്പോ എന്ന് പറഞ്ഞാല് നമ്മളറിയാതെ തന്നെ അതിനുള്ളിലുള്ള ആ ഒരു ആശയവും ചിന്തയും ഒക്കെ ആ മനുഷ്യരിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടും. മീൻസ് ഇതൊരു പ്ലസന്റ് ലിസണിങ് അല്ലെങ്കിൽ ഒരു കേൾക്കാനുള്ള സുഖത്തിനൊക്കെ ആൾക്കാർ കേട്ടതാണെങ്കിൽ പോലും അതിനുള്ളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അതിനുള്ളിലൂടെ കൺവേ ചെയ്യുന്ന ഒരു തോട്ട് ഉണ്ടല്ലോ, അത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ആളുടെ ഉള്ളിൽ പതിയും. ഈസിയസ്റ്റ് വേ ടു ട്രാൻസ്ഫോം ഹ്യൂമൻ ലൈഫ് ഈസ് ടു ടെൽ സ്റ്റോറീസ്.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു പബ്ലിക് സ്പീക്കറും ട്രെയിനറുമായ സൽമാൻ ഫാരിസി.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് ടു യു ബൈ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്. ജസ്റ്റ് ഫീൽ ലൈക്ക്
2: യു ഹോം ഇൻ അസോസിയേഷൻ വിത്ത്. സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
4: All hits, all day. This is Radio Suno 91.7 FM, Qatar's favorite radio station.
0: Abu Sidra Molil, Drive the Dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
2: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
5: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
6: ആകെ സെഡാണ് മോനെ.
7: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
5: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
8: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
9: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: 91.7 FM.
1: Qatar's happiness frequency. Radio
2: Sino. അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ചെലവ് വേണ്ടേ?
3: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂർ.

0: വെൽക്കം ബാക്ക്. നമ്മുടെ കൂടെ ആക്ടർ ഹിപ്സ്റ്റർ ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആവേശം സിനിമയിലൂടെയൊക്കെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആക്ടർ തന്നെയാണ്. ആൻഡ് അതിൽ തന്നെ രണ്ടുപേരും കൂടി ഉണ്ട്, അതായത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ഒരാള് ഓഫ് ടൂറിസ്റ്റ് ഫാമിലി കണ്ടിരുന്നോ?
1: കണ്ടു.
0: കണ്ടിട്ട് അവരെ വിളിച്ചു,
1: ടൂറിസ്റ്റ് ഫാമിലി കണ്ടു, മന്താടിയും കണ്ടു.
0: ആ ഒരു കോണ്ടാക്ട് ഇപ്പോഴും ഉണ്ടോ?
1: ആക്ച്വലി അവന്റെ റൂംമേറ്റ് ആണ്, നമ്മൾ ഒരുമിച്ചാണ്. അപ്പോ ഈവൻ നമ്മൾ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഈവൻ മൂവീസ് ആയാലും വരുന്ന മൂവീസ് ആയാലും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോ മന്താടി കണ്ടു ഉടനെ വിളിച്ചു, അതുപോലെ തന്നെ ബദലയെ കണ്ടു ഉടനെ റോഷനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ റോഷൻ ഒരുമിച്ചാണ് ബദലയെ കാണാൻ പോയത്. ഭയങ്കര ഹാപ്പിയാണ്,
0: ഭയങ്കര
1: അടിപൊളിയാണ് ആ സിനിമ. അതുപോലെ തന്നെ ആയിരുന്നു. ഇപ്പോ ബദലയം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ക്യാരക്ടർ അതിലുള്ള എല്ലാവരുടെ കുറച്ച് ഇഷ്ടം തോന്നി. ഇവൻ ഗ്ലിക്സൺ ആണെങ്കിലും കുറച്ച് അവൻ ചെയ്തതിൽ കുറച്ച് ഇതുവരെ ചെയ്തതിലുള്ള ഭയങ്കര ബെസ്റ്റ് ആയിരുന്നു. അവനോട് തന്നെ പറഞ്ഞു അടിപൊളിയായിരുന്നു.
0: എല്ലാരും ഇപ്പോഴും ഗ്ലിക്സന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? എന്തെങ്കിലും പ്രൊജക്ട്സ് വരുന്നുണ്ടോ?
1: പ്രൊജക്ട്സ് ഉണ്ട്, ഒരെണ്ണം റിലീസ് ആവാനുണ്ട്, പിന്നെ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അത് അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട്
0: അതിനെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ, ഏതാണ് ഇത് റിലീസ് ആവാനായിട്ടുള്ളത്?
1: റിലീസ് ആവാനുള്ളത് അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടിട്ട്
0: അതുകൊണ്ട്
1: ഞാനായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല.
0: ഓക്കെ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു യുവർ ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം, അതിലേക്കും കൂടി എത്തണം. ഇപ്പോ ആക്റ്റീവ് ആണോ? ആക്ച്വലി ലാസ്റ്റ് എപ്പോഴാ വീഡിയോ ഇട്ടത്?
1: ഇല്ല, 2022.
0: ഓ, 22? ആവേശത്തിന് ശേഷം ഇട്ടിട്ടില്ല?
1: ആവേശത്തിന് മുമ്പ് ഇട്ടിട്ടില്ല. പക്ഷെ എല്ലാരും പറയുന്ന ആവേശത്തിന് ശേഷം ഞാൻ നിർത്തിയതാണ്. പക്ഷെ
0: മേ ബി ഓൾഡ് കട്ടുകൾ തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം ആൾക്കാർക്ക് അതിങ്ങനെ ഫീൽ ചെയ്യാത്തത്.
1: എന്റെ ഇപ്പൊ ഷോർട്ട് വീഡിയോസ് എല്ലാം പലരും കട്ട് ചെയ്തിരുന്നായിരുന്നു, അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതല്ല. അപ്പൊ എല്ലാരും വിചാരിച്ചു ഞാൻ ആക്റ്റീവ് ആയിട്ട്
0: നിൽക്കുന്നു. പക്ഷെ ആ ഒരു ലൈവ് സ്ട്രീമിംഗ് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഹിപ്സ്റ്ററിനെ എല്ലാവരിലേക്കും എത്തിച്ചു. ഒരാളെയാണ് ഒരുപാട് നിർത്തിയത്.
1: ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നമ്മളൊരാൾ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് വളരെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരിടത്ത് പോകുമ്പോഴും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴും വളരെ സന്തോഷമാണ്. ഞാൻ ഇനി നിർത്തിയത് ഞാൻ ഏകദേശം 2019 സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ ഒരിക്കലും എനിക്കൊരു യൂട്യൂബർ ആവണം, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം, ഒരു സ്ട്രീമർ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തുടങ്ങിയല്ല. ബൈ ചാൻസ് കൊറോണ ടൈമിൽ ഒരുപാട് പേര് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്ന കൂട്ടത്തിൽ വന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ജസ്റ്റ് എങ്ങനെയോ ഇതിൽ വന്നുപെട്ടു, ആ ഒരു ഫ്ലോയിൽ ജസ്റ്റ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോയി എവിടോ ക്ലിക്കായി. അങ്ങനെ ഒരു 5 ഇത് കണ്ടിന്യൂസ്ലി ഇത് ചെയ്തു വന്നപ്പോഴത്തേക്ക് എനിക്കിത് പിന്നീട് പറ്റാതായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്പറ്റീഷൻ വന്നു തുടങ്ങി. ഒരേ കാര്യം പിന്നെയും പിന്നെയും പിന്നെയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു ആവർത്തന വിരസത വന്നു തുടങ്ങി. ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാനുള്ള അങ്ങനെയുള്ള ഒരു സ്റ്റക്കായി പോയി ലൈഫിൽ. ഭയങ്കര വേറൊന്നും പുതുതായിട്ട് ചെയ്യാൻ പറ്റാനുള്ള ആ ടൈമിലാണ് ആവേശം വന്നത്. അപ്പോ ലൈഫിൽ എന്തോ സംതിങ് ന്യൂ ട്രൈ ചെയ്യാം എന്നുള്ള, അപ്പോ അങ്ങനെ ട്രൈ ചെയ്തതാണ് ആവേശം. എനിക്ക് ഒരു ആക്ടിംഗ് ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല, പക്ഷെ ആ പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, വളരെയധികം ഇഷ്ടത്തോടെ ചെയ്തൊരു സംഭവമാണ്. അപ്പോ അതിൽ മാക്സിമം എൻ്റെ എഫേർട്ട് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പൊ കുറച്ചധികം എഫേർട്ട് ഇട്ട് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം എന്ന് തോന്നിയത് കൊണ്ടിട്ട് ഞാൻ അതൊന്ന്
0: കണ്ടിന്യൂ ചെയ്യുന്നു,
1: ഒന്ന് സൈഡാക്കി, അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് ഇപ്പോഴും മെസ്സേജസ് വരാറുണ്ട്, ബ്രോ അത് റീസ്റ്റാർട്ട് ചെയ്തൂടെ, വല്ലപ്പോഴും സ്ട്രീം വീഡിയോസ് അപ്ലോഡ് ചെയ്യും. പക്ഷെ ഒരുപാട് പേര് എന്റെ സിമിലർ ടൈപ്പ് കോണ്ടന്റ്സ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ അവരോടൊന്നും പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയൊന്നുമില്ല. അതുകൊണ്ട് വെറുതെ എന്തിനാണ് അത്രയും വലിയൊരു കോമ്പറ്റീഷന്റെ ഇടയിലോട്ട് കയറി പോകുന്നത്?
0: നമുക്ക് പറ്റണം
1: നോക്കാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. Abu Sidra Model, drive the dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, ഞാൻ കമൽ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: 917 evenings only on Radio Suno 91.7 FM. ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
0: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് ക്യുസീന്റെ രുചി അറിയാം. കോൾ 4000 1707 ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: ചെന്നൈ ബീറ്റ്സ്.
5: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
6: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ഉള്ള ഒരാളാണ്, അത്രയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഈ ഫെയിമിന്റെ ഇടയിൽ പ്രൈവസി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? ഞാൻ ഈ കണ്ടപ്പോ അങ്ങനെ ഭയങ്കര തോന്നിപ്പോയി. കാരണം കുറച്ച് ഇവരുടെ ഇൻവെർട്ടർ ആണോ എന്ന് ഞങ്ങൾ ഇങ്ങനെ
1: വിചാരിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര ഒരു ഫാസ്റ്റ്ലി ജേർണി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഈവൻ സോഷ്യൽ മീഡിയ, അവിടുന്ന് നേരെ സിനിമ. അപ്പോ ആ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് സ്ലോ ആവാം, സ്ലോ ആയതുകൊണ്ട്
0: പ്രോസസ്
1: ഇനി ഒന്ന് പ്രോസസ് ചെയ്യണം. ഇത്രയും നാൾ എന്തോ കാണിച്ച് എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ എന്റെ കൺട്രോൾ അല്ലായിരുന്നു, ഒന്നും പ്രീപ്ലാൻഡ് അല്ലായിരുന്നു. എല്ലാം ഇങ്ങോട്ട് വരുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, മുമ്പോട്ട് പോയി. ഈവൻ സോഷ്യൽ മീഡിയ ആയാലും സ്ട്രീമിംഗ് ആയാലും എല്ലാം വളരെ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. ഈവൻ സിനിമ പോലും അങ്ങനെയാണ്, വളരെ ആക്സിഡന്റലി സംഭവിച്ചാണ് എല്ലാം. അപ്പോൾ കുറച്ച് ഇനി പ്രോസസ് ചെയ്ത് തിങ്ക് ചെയ്ത് ഇച്ചിരി പതുക്കെ പോയാലും കുഴപ്പമില്ല, എത്തേണ്ട അടുത്ത് എത്തും എന്നുള്ളൊരു
0: വൺ സെന്റൻസ് ഓർ വൺ വേർഡ് ടു ഡിസ്ക്രൈബ് നോട്ട് ഹിപ്സ്റ്റർ പ്രണവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും?
1: പ്രണവിന് ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോഴാണ് കുറച്ച്
0: മനസ്സിലാക്കുന്നത്
1: പ്രണവ്. ആസ് ഇപ്പൊ എല്ലാരും ഈ ഹിപ്സ്റ്റർ സംഭവത്തിൽ ഞാനും കുറച്ച് നാള് നിക്കായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാനും ആ ഒരു ബ്രേക്ക് എടുത്തിട്ട് എന്താണ് പ്രണവ്, അപ്പൊ ഞാനിപ്പോ അതിനു വേണ്ടിയിട്ടാണ് ആരാണ് റിയലൈസ് ചെയ്തോണ്ടിരിക്കുന്നത്, ആരാണ് പ്രണവ്, പ്രണവ് എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ പ്രണവ് എങ്ങനെ പോകും.
0: ഉറപ്പായിട്ടും
1: എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് വളരെയധികം.
0: അടിപൊളി അടിപൊളി
1: ഫെയിം സംഭവം അത് ഞാൻ എൻജോയ് ചെയ്തു. ഫെയിം ഈവൻ എല്ലാം എൻജോയ്, അതിന്റെ ബോണസ് ആയി കിട്ടിയ എല്ലാം എൻജോയ് ചെയ്തു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു റിയലൈസേഷൻ, എന്തോ ഇങ്ങനല്ലോ ഞാൻ വിചാരിച്ചിരുന്നത്, ഇങ്ങനല്ലോ പൊക്കോണ്ടിരുന്നത്, ഇതൊന്നും പ്ലാൻഡ് അല്ല, ഇത് വളരെ ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഞാൻ തന്നെ ഒരു പോസ് എടുത്തിട്ട് ഇനി കുറച്ച് പയ്യെ പോയാൽ മതി, ആർക്കാ ധൃതി.
0: ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന പോലെ ചില ആൾക്കാർ,
1: ഞാൻ അങ്ങനെ ആയിരുന്നു. ഈവൻ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നതാണ്. എന്റെ ഫ്രണ്ട്സ് തന്നെ എന്തിനോട് എത്ര സ്പീഡ് കഴിക്കുന്നത്, ഞാൻ എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യുന്നില്ല. എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്, ഞാൻ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്ന ഒരാളാണ്. എല്ലാത്തിനും എ ടു സെഡ് കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് അറിയാത്തൊരു കാര്യം പോലും ഞാൻ ചെയ്യും, ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ ചെയ്യും. പക്ഷെ ഒരു റിസൾട്ട് ഉണ്ടാവാതായി തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെ പോയിട്ട് കാര്യമില്ല, റിയലൈസ് ചെയ്ത് ഇച്ചിരി സ്ലോയിൽ പോയാലും കുഴപ്പമില്ല, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അതാണല്ലോ
0: സന്തോഷം കിട്ടുക, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഒപ്പം ഇവിടെ വന്നിരിക്കുന്നത് കറാട്ടെ പഠിച്ചിട്ടുണ്ടോ?
1: കറാട്ടെ പഠിച്ചിട്ടുള്ള ബോക്സിംഗ് കുറച്ച്
0: പഠിച്ചിട്ടുണ്ട്.
1: സെൽഫ് പ്രൊട്ടക്ഷൻ, ഈ ബോക്സിംഗ് പഠിച്ചപ്പോൾ തോന്നിയാണ് ഈ സെൽഫ് പ്രൊട്ടക്ഷനെ കണ്ടി ഇതിന് വളരെ ഡെഡിക്കേഷൻ വേണം, അതുപോലെ തന്നെ പേഷ്യൻസ് വേണം, അതൊക്കെ റിയലൈസ് ചെയ്ത് അപ്പൊ പെട്ടെന്ന് പോയി ആ പഠിക്കാം എന്ന് പറഞ്ഞാൽ നടക്കൂല.
0: അയ്യോ
1: അതെ, അയ്യോ ഇടി ആദ്യം വാങ്ങിക്കാനേ പറ്റൂ, കൊടുക്കാനേ
0: പറ്റിട്ടാ,
1: പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കാൻ പറ്റിയാ പറ്റി.
0: മാർഷൽ ആർട്സിന്റെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹിപ്സ്റ്റർ എത്തിയിരിക്കുന്നതും. സോ വളരെ സന്തോഷം. ഈ പറഞ്ഞ പോലെ ഓറിയന്റൽ കരാട്ടെ സെന്ററിനും ഞങ്ങളുടെ വക ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടു ഡി ആസ് വെൽ. ഈ കുറച്ച് മുമ്പ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും വരാനായിട്ട് പോകുന്ന സിനിമയ്ക്കും അനൗൺസ് ചെയ്യാനായിട്ട്
1: നവംബർ റിലീസ് വരും.
0: അപ്പോ ഓൾ ദി വെരി ബെസ്റ്റ്. അതിനോടൊപ്പം തന്നെ ഫ്രണ്ട്സിനോടും ഞങ്ങളുടെ വിഷസ് അറിയിക്കുക, രണ്ടുപേരോട് അറിയിക്കുക കേട്ടോ, ഉറപ്പായിട്ടും. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.
1: അപ്പൊ
0: അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എനിക്കും ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. സോ എവറി വൺ ഹാവ് എ ഗ്രേറ്റ് ഗ്രേറ്റ് വീക്കെൻഡ്. എല്ലാവരും അടിച്ചു പൊളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ, സീ യു, ഗുഡ് നൈറ്റ്.

പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786-WhatsApp 7405055 or visit bima.com.qa.

0: Radio Suno 91.7 FM Qatar's favorite radio station. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
1: ഹായ്, ഞാൻ ദേവാനന്ദ്.
2: കരിമീ കുരുവിയെ കണ്ടില്ല.
1: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ടു.

0: റേഡിയോ സുനോ 91.7 FM കാതാർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഹായ് നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
2: ഇനി നമ്മൾ എന്ത് ചെയ്യും?
3: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ.

0: ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
1: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞത് ഒറ്റ വീട്ടിൽ കാട് കയറി
0: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സിനോട് കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഇനി ഞാൻ പറയും, നീ ഒക്കെ കേൾക്കാം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

91.7 FM. Qatar's favorite radio station.